ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 16, കൊല്ലവർഷം 1201, മേടം 23, 2026 മെയ് 6, ബുധനാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്യാമള ജനാർദ്ദനൻ.
1: ശിഷ്യൻ എന്ന പദത്തിന് ശിഷ്യതേ അസോ ഉപദേശിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ഉപദേശം ലഭിക്കുന്ന ശിഷ്യനെ അത് ഗ്രഹിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്തുന്നതിനും ചില ഗുണങ്ങൾ കൂടിയുണ്ടാകണം. എന്നാൽ മാത്രമേ വിദ്യാഭ്യാസം ഫലവത്താകൂ. ശാന്തോ വിനീത ശുദ്ധാത്മാ ശ്രദ്ധാവാൻ ധാരണക്ഷമ സമർത്ഥശ്ച കുലീനശ്ച പ്രാജ്ഞ സച്ചരിതോ വൃതി ഏവമാദി ഗുണേരുക്ത ശിഷ്യോ ഭവതി നാന്യഥ. ശാന്തത, വിനയം, മനഃശുദ്ധി, ശ്രദ്ധ, ഗ്രഹിക്കുവാനുള്ള ക്ഷമ, സാമർഥ്യം, കുലീനത, സച്ചരിതം, വ്രതനിഷ്ഠ എന്നീ ഗുണങ്ങൾ ശിഷ്യനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വിദ്യ പൂർണ്ണമാകില്ല. മുമ്പ് ഇത്തരം ഗുണങ്ങൾ ശിഷ്യനുണ്ടോ എന്ന് ഗുരുനാഥന്മാർ പരിശോധിച്ചിരുന്നു. ഇല്ലാത്തവർക്ക് അത് നൽകിയതിനു ശേഷമേ വിദ്യോപദേശം ചെയ്തിരുന്നുള്ളൂ. വിദ്യാനാമ നരസ്യരൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരി യശസ്സുഖകരി വിദ്യാ ഗുരുണാം ഗുരുഹു വിദ്യാ ബന്ധുജനോ വിദേശഗമനേ വിദ്യാ പരാദേവത വിദ്യാ രാജസുപൂജ്യതേ നഹി ധനം വിദ്യാവിഹീന പശു. മനുഷ്യന് ഏറ്റവും അഭിവൃദ്ധി നൽകുന്നത് വിദ്യയാണ്. അത് ഗൂഢമായി സൂക്ഷിക്കപ്പെട്ട ധനമാണ്, സുഖാനുഭവത്തിനുള്ള സാമഗ്രിയുമാണ്. കീർത്തി കൊണ്ടുള്ള സുഖം നൽകുന്നതും വിദ്യ തന്നെ. ഹിതാഹിതങ്ങൾ ഉപദേശിക്കുന്ന ഗുരുക്കന്മാരുടെയും ഗുരുവാണത്. വിദേശഗമനവേളയിൽ ആദരവും അംഗീകാരവും കിട്ടുവാൻ കാരണമാകുന്നതുകൊണ്ട് ഉറ്റ ബന്ധുകൂടിയാണ് വിദ്യ. ഐഹികവും പാരത്രികവുമായ മോക്ഷവും സുഖവും നൽകുന്നതിനാൽ വിദ്യ പരാദേവതയുമാണ്. രാജ്യസഭയിലും വിദ്യുത് സമൂഹത്തിലും സ്ഥാനമാനങ്ങൾ നേടുവാൻ അത് കാരണമാകുന്നു. വിദ്യ സമ്പാദിക്കാത്തവനാകട്ടെ മൃഗസ്വഭാവമുള്ളവനായി കഴിയുന്നു. വിദ്യ കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും ധനം സമ്പാദിക്കാൻ സാധിച്ചവരും ഈശ്വര സാക്ഷാത്കാരം നേടിയവരുമുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശുനശേഫന്റെയും നാഭാഗന്റെയും കഥകൾ ഇതിനുദാഹരണമാണ്. ഹരിശ്ചന്ദ്രൻ വരുണദേവന് ഒരു പുരുഷനെ ബലി നൽകാൻ തീരുമാനിച്ചു. അതിനായി അജാഗർത്തന്റെ മധ്യമപുത്രനെ വിലയ്ക്കു വാങ്ങുവാനും ആഗ്രഹിച്ചു. അജാഗർത്തന് 3 മക്കളുണ്ടായിരുന്നു. മൂത്തവനെ അച്ഛനും ഇളയ മകനെ അമ്മയും നൽകാൻ വിസമ്മതിച്ചു. അങ്ങനെ മധ്യമനായ ശുനശേഫനെ തെരഞ്ഞെടുത്ത് ബലിക്കുവേണ്ടി യൂപത്തിൽ ബന്ധിച്ചു. ഹോതാവായ വിശ്വാമിത്രൻ കുട്ടിയെ കണ്ട് മനസ്സലിഞ്ഞ് വരുണനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രവിദ്യ ഉപദേശിച്ചുകൊടുത്തു. കുട്ടിയുടെ സ്തുതി കേട്ട് വരുണൻ

0: സന്തോഷിക്കുകയും അവനെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്തു. വിദ്യ കൊണ്ട് ധനം നേടിയ മഹാനാണ് നാഭാഗൻ. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ മറ്റ് സഹോദരന്മാർ സ്വത്തു മുഴുവനും ഭാഗിച്ചെടുത്തു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നപ്പോൾ തനിക്ക് ഭാഗമൊന്നും വെച്ചിട്ടില്ല എന്നറിഞ്ഞ് സഹോദരന്മാരോട് കാര്യമന്വേഷിച്ചു. നിന്റെ ഭാഗം അച്ഛൻ മാത്രമാണെന്ന് അവർ മറുപടി പറഞ്ഞു. ഇതറിഞ്ഞ അച്ഛൻ, നീ വേദം നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്കിരസിന്റെ സത്രത്തിൽ പോയി സൂക്തങ്ങൾ ചൊല്ലുക എന്നാവശ്യപ്പെട്ടു. അവർ നിനക്ക് യാഗശിഷ്ടം തരും എന്നും അറിയിച്ചു. നാഭാഗൻ അതുപോലെ ചെയ്തു. സന്തുഷ്ടനായ അങ്കിരസ് യാഗശിഷ്ടമായ ധനം അവന് നൽകി. പക്ഷേ യാഗശിഷ്ടം പരമേശ്വരനുള്ളതായിരുന്നു, അതുകൊണ്ട് അതെടുക്കാൻ കഴിഞ്ഞില്ല. അച്ഛനോട് ചോദിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി വരാൻ പരമേശ്വരൻ പറഞ്ഞു. യാഗശിഷ്ടം പരമേശ്വരന് തന്നെയുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു. നാഭാഗൻ അച്ഛൻ പറഞ്ഞ കാര്യം സത്യസന്ധമായി ഭഗവാനെ അറിയിച്ചതിൽ ശിവൻ പ്രസാദിക്കുകയും സർവധനവും ജ്ഞാനോപദേശവും അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പുതുതലമുറയുടെ പ്രവർത്തനങ്ങളിലെല്ലാം പുതുമയുണ്ടാകുന്നത് സ്വാഭാവികം. എന്നാൽ പുതുമ എന്താകണം, എങ്ങനെയാകണം എന്നത് ഗൌരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ എണ്ണത്തിലുണ്ടായ വളർച്ച ഉള്ളടക്കത്തിലും സ്വഭാവത്തിലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പൊതുവെ വിദ്യയെ രണ്ടായി വിഭജിക്കാം, ഭൌതികം ആത്മീയം എന്നിങ്ങനെ. ജീവിതയാത്രയ്ക്ക് ഉതകുന്നത് ഭൌതികം, ആത്മാവിനെ പ്രതിപാദിക്കുന്നത് ആത്മീയം. രണ്ടു തരം വിദ്യയും ജീവിത സാഫല്യത്തിന് ആവശ്യമാണ്. എങ്കിലും ഇവയിൽ പ്രധാനം ആത്മീയം തന്നെ. ആത്മദർശനത്തിനുള്ള കഴിവ് മനുഷ്യനെയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സാ വിദ്യ യാ വിമുക്തയെ, മോക്ഷത്തിനുതകുന്ന വിദ്യയാണ് ഉത്തമ വിദ്യ എന്ന് നിർവചിക്കുവാൻ കാരണവും. ഉത്തമ വിദ്യ നേടുന്ന ശിഷ്യന്മാരും അതിന് സഹായിക്കുന്ന അന്തരീക്ഷവും കലാലയ പരിസരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ശ്യാമള ജനാർദ്ദനൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് TMC നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്ത ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മോദിയെ നേതാവായി ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി അടിമാലി വാളറ കമ്പി ലൈനിൽ കാട്ടാന ചെരിഞ്ഞു. വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞതെന്ന് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം. 17.3 ഓവറിൽ 2 നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കേൾക്കാം കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പരീസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം, 7:05 ഓപ്പൺ ഫോറം ഓർമ്മയുടെ

തറകൾ. ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുക്കുന്നു. 7:20 ഡോക്ടർ ശങ്കർ ZNT സെന്റർ ആൻഡ് വെനീഷ ബാത്വേർ അപൂർവഗാനം. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഒപ്റ്റിക്സ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര കരിയർ ക്വിസ്. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായ് ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കേൾക്കാം കണ്ണങ്കണ്ടി ആർട്ട് കഫേ.

7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഒപ്റ്റിക്സ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര കരിയർ ക്വിസ്. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കേൾക്കാം കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യ ജാലകം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:00 യുവ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: കാവ്യാഞ്ജലി.
1: കാവ്യാഞ്ജലിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സേതുലക്ഷ്മി.

0: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സേതുലക്ഷ്മി.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ബെൻസ് വാസു എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ബി മാണിക്യത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എ ടി ഉമ്മർ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, പി ലീല എന്നിവർ പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ലോക ഹോമിയോപ്പതി ദിനാചരണവും ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മദിനാഘോഷവും. സമഗ്ര ആരോഗ്യമേള ഉദ്ഘാടനം മേയർ O. സദാശിവൻ. മുഖ്യാതിഥി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ്.

കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ ഇൻഡിപെൻഡന്റ് ആൻഡ് എക്സ്പെരിമെന്റൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സിനിമാ പ്രദർശനങ്ങൾ രാവിലെ 9 മണി മുതൽ. ഉദ്ഘാടന ചിത്രം ആൻ ഔട്ട് ഓഫ് ദി കാവൻ. ടൗൺ ഹാളിൽ കാലിക്കറ്റ് തണ്ടർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ വൈകിട്ട് 5:30. ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക് ബ്രഹ്മചാരി നിഖിൽജിയുടെ ഗീതാജ്ഞാനയജ്ഞം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
8: ഇനി 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും BJP വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് BJP നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും PIB അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോ ലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം

ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയെ നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29 വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ജയം. ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 ഗോൾഡൻ ത്രെഡ്സ് FCയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം

മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആനക്കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലെ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM P. അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം രാവിലെ 9 മണി വരെയുള്ളത്. 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 1:30. 8:32 എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 30 മിനിറ്റും വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാവണ്ടികളെല്ലാം കൃത്യസമയം പാലിക്കുന്നു.
0: ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സെൻസെക്സ് 251 പോയിന്റ് കുറഞ്ഞ് 77,017, നിഫ്റ്റി 86 പോയിന്റ് കുറഞ്ഞ് 24,032 വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 320 രൂപ കുറഞ്ഞ് 1,09,400, ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,675 രൂപയുമായി. തങ്കം 10 ഗ്രാമിന് 1,48,500, വെള്ളി കിലോയ്ക്ക് 2,48,000, വെളിച്ചെണ്ണ 25,900, കുരുമുളക് നാടൻ 66,000, ചേട്ടൻ 67,500, വയനാടൻ 68,500.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: പ്രശസ്തമായ ഒരു യുഗ്മഗാനത്തിലെ സ്ത്രീ ശബ്ദ സാന്നിധ്യമായിട്ടാകും പഴയകാല പാട്ടുകാരി മച്ചാട്ട് വാസന്തി എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടുക. ഓളവും തീരവും എന്ന ചിത്രത്തിലെ

എപ്പോഴും ആ പാട്ട് തന്നെയാ സ്റ്റേജിൽ പോയാൽ എല്ലാവരും പാടാൻ വേണ്ടി പറയുന്നത്. ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന തന്നെ ഒരു ഭയങ്കര രസമാണ്. ദാസേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേന്നാണ് ഈ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പം ബാബുക്ക് എങ്ങനെ ട്യൂണ് പറഞ്ഞു തരുമായിരുന്നു. അപ്പം ട്യൂൺ പഠിപ്പിക്കുമ്പോൾ ഹമ്മിങ് ഒന്നും ദാസേട്ടന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നാളെയല്ലേ കല്യാണം. അപ്പം ബാബുക്ക് ചോദിച്ചു, എന്താ ദാസേ നാളെ കല്യാണം ആയതുകൊണ്ടാണോ ട്യൂണൊന്നും തലേ കയറാത്തത് എന്നിങ്ങനെ ചോദിച്ചു. ദാസേട്ടൻ ചിരിച്ചു. പിന്നെ ആ റെക്കോർഡിങ് സമയത്തൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാൻ ഈ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതിനെ കൊണ്ട് കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പാടാറ്. അപ്പോൾ സംഭവിച്ചത് റിഹേഴ്സലൊന്നും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ റെക്കോർഡിങ്ങിന് ചെയ്തു. പക്ഷെ ഞാൻ ചെയ്തത് നല്ല ഭംഗിയാവും ചെയ്ത്. റെക്കോർഡിങ് ചെയ്യുമ്പോൾ എഞ്ചിനീയർ പറയുന്നുണ്ട്, വെരി ഗുഡ് ആയിട്ടുണ്ട് പോട്ടെ, അതിങ്ങനെ റെക്കോർഡിങ് നടക്കട്ടെ എന്ന്. അതെന്താ വെച്ചാൽ അതിൽ പിന്നെ നീ എൻ്റെ കൽബിൽ വന്ന് ചിരിച്ചു നിൽക്കുന്നു പാടും ദാസേട്ടൻ. നീ

0: അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിച്ചു, ഞാൻ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ ഓർത്ത് ചിരിച്ചു. ഏതാ റോൾ അഭിനയിക്കുന്ന ഉഷാനന്ദിനി, ഞാനതിലങ്ങ് കുണിങ്ങി ചിരിച്ചുപോയി. ആ കുട്ടി ചിരിക്കുന്ന അതേ ഇത് ഭാവനയിൽ കണ്ടിട്ട് ചിരിച്ചു. റെക്കോർഡിങ് കഴിഞ്ഞപ്പം ബാവുക്ക് ഓടി വരിക, ഞാൻ ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തു പോയോ എന്താന്നില്ല, പാട്ടിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ ചിരിക്കും ചെയ്ത് നന്നായിട്ട് പാടും ചെയ്ത് ഓടി വന്നപ്പോൾ ഞാൻ പേടിച്ചു. അപ്പം ബാവുക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ നെറിവിലൊരു ഉമ്മം തരിയത്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നീ അത് പാടിക്കഴിഞ്ഞു മോളെ, അതൊരു ഭയങ്കര ഒരു അനുഭവമല്ലേ നമുക്ക്. വാക്കൻ്റെ കാല് തൊട്ട് ഞാൻ നിറയിൽ വെച്ചു.
1: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.
2: മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരത്തിനാ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്.

0: നന്ദി ബസാർ.
1: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
2: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഫോൺ 0495-233-4300.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
8: പുത്തലത്ത് കണ്ണാശുപത്രി.
9: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: ഓർമ്മയുടെ അറകളിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തിരുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കുവച്ച ആകാശവാണിയുമായുള്ള അനുഭവങ്ങളാണ്. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഞാൻ ശേഷം പോകുന്നത് തൃശൂർ നിലയത്തിലേക്കാണ്. തൃശൂർ നിലയത്തിൽ പോകുമ്പോൾ ഒരു ഓൺലൈൻ മാഗസിൻ്റെ വാർഷിക പരിപാടി ഉദ്ഘാടന യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യുവ കുറ്റാന്വേഷൻ നോവലിസ്റ്റായി അറിയപ്പെടുന്ന ശ്രീപാർവതി പലരും ഓർക്കുന്നുണ്ടാവും. ഇവിടെ യുവവാണിയുടെ കാഷ്വൽ അനൗൺസറായിരുന്നു ആ സമയത്ത്. ഇപ്പം വലിയ നോവലിസ്റ്റാണ്. ശ്രീപാർവതിയുടെ കണിക്കൊന്ന എന്ന ഓൺലൈൻ മാഗസിൻ്റെ വാർഷികത്തിന് എന്നെയും രാധാലക്ഷ്മി പത്മരാജൻ എന്നെയും ആണ് ക്ഷണിച്ചിരുന്നത്. ഞാൻ തൃശൂർ നിലയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മകനെ, എന്റെയാണ് ആദ്യത്തെ ശബ്ദം തൃശൂർ നിലയത്തിലെ. 1965 തൃശൂർ നിലയത്തിൽ നിന്ന് ആദ്യം പ്രക്ഷേപണം ചെയ്യപ്പെട്ട ശബ്ദം രാധാലക്ഷ്മി പത്മരാജന്റേതായിരുന്നു. അപ്പോഴാണ് ചരിത്രത്തിലേക്ക് ഉള്ള ഒരു വലിയൊരു കവാടം തുറന്നു കിട്ടി. അപ്പം നമ്മൾ 58 വർഷീയം തൃശൂർ നിലയത്തിൻ്റെ ആഘോഷിച്ചപ്പോൾ തൃശൂർ നിലയവുമായി ബന്ധപ്പെട്ട ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും അഭിമുഖങ്ങളെടുത്തു. ആദ്യത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എ സത്യഭാമ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ അവർ കണ്ടെത്തി. നമ്മൾ കണ്ടെത്തുകയായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലെ സംശയം പറഞ്ഞ സമയത്ത്. അങ്ങനെ തൃശൂർ നിലയത്തിൻ്റെ കാർഷിക പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം മുഴുവനും ആദ്യകാല അനുഭവങ്ങൾ മുഴുവനും ആ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ രണ്ട് നിലയങ്ങളുടെ വിവരങ്ങൾ കിട്ടി. തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് താരതമ്യേന എഴുതപ്പെട്ട ചില രേഖകളുണ്ട്. കാര്യം കോഴിക്കോട് നിലയത്തുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കെ പത്മനാഭൻ നായരുടെയും GPS നായരുടെയും ഓർമ്മക്കുറിപ്പുകളുണ്ട്. പിന്നെ ജി ഭാഗവൻ പിള്ള, അദ്ദേഹം കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജി ഭാഗവൻ പിള്ളയുടെ ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. പത്രങ്ങളിലെ ധാരാളം റൈറ്റപ്പുകൾ തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി നിലയങ്ങളുടെ ചരിത്രവും പല കാലത്ത്, അതൊരു 1.5 വർഷം ഈ പുസ്തക രചനയ്ക്ക് മാത്രമായിട്ട് നീക്കി വെച്ചു. അങ്ങനെയാണ് ശബ്ദരേഖ എന്ന പുസ്തകം. അത് നിലയങ്ങളുടെ ചരിത്രമാണ്. നിലയങ്ങളുടെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാള പ്രക്ഷേപണത്തിന്, മോസ്കോ റേഡിയോ നിലയത്തിൻ്റെ, ശ്രീലങ്ക പ്രക്ഷേപണത്തിൻ്റെ ഒക്കെ ചരിത്രമുണ്ട്. ഗൾഫ് റേഡിയോയുടെ ചരിത്രമുണ്ട്. ഏറ്റവും അവസാനമുള്ള കമ്മ്യൂണിറ്റി റേഡിയോയുടെ ചരിത്രമുണ്ട്. അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 28 ചരിത്ര സൃഷ്ടാക്കളുടെ റേഡിയോ ജീവിതരേഖയാണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ശബ്ദ തരംഗം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം പോകുന്നത്. അതൊരു തുടക്കം മാത്രമാണെന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. കരുത്, ഇതിനെ പിന്തുടർന്ന് ഇതിലെ ആദ്യം പറഞ്ഞ പടങ്ങൾ കിട്ടാത്തവരുണ്ട്, രേഖകളിലും വിവരങ്ങളും ലഭ്യമാകാത്തവരുണ്ട്. അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് ഈ രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അത് പൂർണ്ണമാകേണ്ടതുണ്ട്. അതിന് വലിയ ഒരു 8 പതിറ്റാണ്ട് കേരളീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മാധ്യമത്തെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. റേഡിയോയെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച്, ഒരുപക്ഷെ ടെലിവിഷനെ കുറിച്ച് പോലും പുസ്തകങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങളാണ് ഇതിൽ നിന്ന് പഠനങ്ങൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ വരുമായിരുന്നു. ഇപ്പം റേഡിയോയെക്കുറിച്ചുള്ള ഫീച്ചറുകൾ ആൾക്കാരെക്കുറിച്ച് വന്നിട്ടുണ്ട്, റേഡിയോയെക്കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ ഫീച്ചറുകളൊന്നും വന്നിട്ടില്ല. ഇനി അത് മിക്കവാറും വരും, വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
3: AIയുടെ ഈ കാലത്തും ഈ റേഡിയോയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ്?
2: നമ്മൾ റേഡിയോ കേൾക്കുന്നത് എന്തിനാണ്? റേഡിയോ കേൾക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. റേഡിയോ കേൾക്കുന്നതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്, പിന്നെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വിവരങ്ങൾ അറിയാനായിട്ട് മാധ്യമ പ്രളയം ആണുള്ളത്. പക്ഷെ അതിനകത്തും വിശ്വാസ്യത എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട്. വിശ്വാസ്യതയിൽ റേഡിയോയെ

വെല്ലാൻ അല്ലെങ്കിൽ റേഡിയോയ്ക്ക് പകരം നിൽക്കാൻ ഒരു മാധ്യമവും മാധ്യമ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ആകാശവാണിയുടെ വിശ്വാസ്യത അചഞ്ചലമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാർത്ത, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒന്നിൽ ദൂരദർശൻ അല്ലെങ്കിൽ ആകാശവാണി, ആകാശവാണിയിൽ കേൾക്കുന്ന വാർത്ത, കേൾക്കുന്ന കാര്യങ്ങൾ അതിനുമേൽ അപ്പീലില്ല. ആ വിശ്വാസ്യതയ്ക്ക് എവിടെയും കോട്ടം വന്നിട്ടില്ല. രണ്ടാമത്, എന്റർടൈൻമെന്റ് എന്നുള്ളത് എല്ലാ നിലയങ്ങളിലും എല്ലാ സ്വകാര്യ സംരംഭങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും ഒക്കെ പൊതുവായി അവർ ചെയ്യുന്ന ധർമ്മമാണ്. പക്ഷെ ഇപ്പോൾ റേഡിയോ നിലനിൽക്കുന്നത് അതൊരു സാന്ത്വന പ്രക്ഷേപണം എന്ന നിലയിലാണ്. ഒരു പേഴ്സണൽ എന്റർടൈനർ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. സോഷ്യൽ ലിസണിങ് കഴിഞ്ഞു. പണ്ടൊക്കെ റേഡിയോ ഇല്ലാത്ത സമയത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലത്തിരുന്ന് റേഡിയോ കേൾക്കുന്ന, റേഡിയോ വലിയ കോസ്റ്റ്ലിയാണ് കാര്യം. ഞാനത് റേഡിയോ ചരിത്രം എഴുതാൻ നേരത്ത് വളരെ രസകരമായ ഒരു കാര്യം, പഴയ പത്ര റിപ്പോർട്ടുകൾ, മലയാള മനോരമയുടെ ആർക്കൈവ്സ് ഒക്കെ ഇതിന് വലിയ സഹായം നൽകിയിട്ടുണ്ട്. കാര്യം കേശവദേവിനെയും ജി ശങ്കരക്കുറുപ്പിനെയും സി ജെ തോമസിനെയൊക്കെ നിയമിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിട്ട് കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. അന്ന് തീരെ പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മിയെ കല്യാണം കഴിച്ചു. അമ്മ കൊടുത്ത പരാതിയിൽ കേശവദേവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. ആ പത്രവാർത്തകളൊക്കെ മനോരമയുടെ ആർക്കൈവ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് തിരിച്ച്. അപ്പം അങ്ങനെ ആർക്കൈവ്സുകൾ നോക്കുമ്പോഴാണ് 1968 സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് റേഡിയോ വാങ്ങാൻ 850 രൂപ ഗവൺമെൻറ് വായ്പ കൊടുക്കുന്നു. അന്ന് 300 രൂപയൊക്കെയാണ് വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ശമ്പളം. പിന്നെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് കാലത്താണ് റേഡിയോ ലൈസൻസ് തന്നെ അവസാനിപ്പിക്കുന്നത്. ഞാനൊക്കെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലൈസൻസ് ഫീ അടച്ചിട്ടുണ്ട്, ഇങ്ങനെ സീല് വെച്ചിട്ട് തരും. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട് തിരിച്ചു. അപ്പം ഈ റേഡിയോയുടെ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള റേഡിയോ അന്ന് ആൾക്കാരിരുന്ന് വീട്ടിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾക്കാർ വന്നിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. അത് മാറിയിട്ട് ട്രാൻസിസ്റ്റർ വന്നതിനോടുകൂടിയാണ് ഒരു പേഴ്സണൽ എൻ്റർടൈൻ, എല്ലാവർക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ റേഡിയോ കേൾക്കാം. അപ്പം കമ്മ്യൂണിറ്റി ലിസണിങ് മാറി. വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ മുറികളിലേക്ക്, കോർണറുകളിലേക്ക് റേഡിയോ മാറ്റപ്പെട്ടു. വീട്ടിൽ തന്നെ ഒരു പൊതു ലിസണിങ് ഇല്ലാതായി, പേഴ്സണൽ ലിസണിങ് ആരംഭിച്ചു. ഇപ്പോൾ അത് ചെയ്യുന്നത് പാർശ്വവൽകൃതരായ പ്രത്യേക ജനവിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2020 ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉള്ള ഒരു ജനസമൂഹം കേരളത്തിലാവും. ഇപ്പം തന്നെ 20% മേൽ മുതിർന്ന പൗരന്മാരുണ്ട്. വീട്ടിലാരുമില്ല, ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ ഒന്നിൽ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവർ പ്രായമായ ദമ്പതിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് കമ്മ്യൂണിക്കേഷൻ പുറത്ത്, മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചില കുടിയേറിയവരായിരിക്കാം തിരിച്ച്. അപ്പം സാമൂഹ്യ ബന്ധങ്ങൾ കുറവായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് അവരെ സാന്ത്വനിപ്പിക്കാൻ, സാന്ത്വന പ്രക്ഷേപണമാണ് റേഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഇനി ശരിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അവരെ സാന്ത്വനിപ്പിക്കുക. ഫോണിൻ പ്രോഗ്രാം പോലെയുള്ള പരിപാടികളുടെ പുതിയ മേഖല അതാണ്. സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരിങ്ങനെ പോകുന്ന ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുന്ന ഒരു സമൂഹമല്ല ശരിയായിട്ടും. അതിങ്ങനെ ക്യാഷ്വലായിട്ട് അവരൊക്കെ വിളിച്ചില്ല ആഹാ ലോഹിയൊക്കെ പറയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ സീനിയർ സിറ്റിസണാണ്. അവർക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. ഈ ടോക്കിംഗ് റൂംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ചുമ്മാ പോയി ചായ കുടിച്ചിട്ട്, പണ്ട് ഇന്ത്യൻ കോഫി ഹൗസുകളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടവരിക്കാം എന്നുള്ളതായിരുന്നു. അതേപോലെ റേഡിയോയിലെ ഫോണിൻ പ്രോഗ്രാമിൽ നിങ്ങൾ പ്രായമായ ആൾക്കാരോട് സംസാരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കാം. പാട്ട് നമ്മൾ എല്ലാത്തിലും കേൾപ്പിക്കുന്നുണ്ട്. സംസാരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, സംസാരിക്കാൻ ആരുമില്ല. നമ്മളിപ്പം പണ്ട് ഈ റിട്ടയർഡ് പട്ടാളക്കാരെക്കുറിച്ചും ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും പറയും, റിട്ടയർ ചെയ്ത ഒരാൾ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഓടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഡിമെൻഷ്യയ്ക്കൊക്കെ എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതൊരു അത് പറ്റുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള മാടി. നിങ്ങൾ പോയിട്ട് നിങ്ങൾ പിന്നെ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ പത്രാധിപരായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങൾക്കൊരു ടെലിവിഷൻ ചാനലിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സംസാരിക്കാവുന്ന നിങ്ങളുടെ നെയ്ബർഹുഡ് മീഡിയം എന്ന് പറയുന്ന അയൽവക്കത്തെ മാധ്യമം എല്ലാ കമ്മ്യൂണിറ്റിയിലും, അതിപ്പം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഓൾ ഓവർ ദ വേൾഡ് നെയ്ബർഹുഡ് മീഡിയം എന്ന് പറയുന്ന റേഡിയോ ആണ്. കാരണം ഇന്റിമസി, ഇന്റിമേറ്റ് മീഡിയം എന്ന് പറയുന്നത് ചുമ്മാ അല്ല, നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. ഇന്റിമേറ്റ് മീഡിയം എല്ലാ ജനസമൂഹങ്ങളിലും റേഡിയോ ആണ്. അതൊക്കെ ആകാശവാണിക്കുള്ള പോലെ തന്നെ വിശ്വാസ്യത ഇതേപോലെ ബാക്കി ജനസമൂഹങ്ങളിൽ റേഡിയോയ്ക്കുണ്ട്. അതും അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കില്ല, അവിടെ വെച്ചാൽ കിട്ടും, ഇവിടെ വെച്ചാൽ കിട്ടും, എല്ലാം കിട്ടും, പിന്നെ റേഡിയോ എന്ന് കിട്ടുന്നത്. റേഡിയോ അവർ കവർ ചെയ്യാത്ത മേഖല ഇതാണ്. ഈ മേഖല കവർ ചെയ്യുക എന്നുള്ളതാണ് റേഡിയോയുടെ ഇനി വരുന്ന കാലത്തെ ഭാവി. അത് AI ഒന്നും ഇതിനകത്തൊന്നും ചെയ്യാതില്ല. AIക്ക് വികാരങ്ങളില്ല. AIക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷിക വികാരങ്ങളില്ല. സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് AIക്ക് അറിയില്ല. റിട്ടയർമെന്റിന് ശേഷം, അതിന് മുമ്പ് തന്നെ 2021 മുതൽ ക്ലബ് ഹൗസ് മീഡിയ റൂം എന്ന് പറഞ്ഞ ഓഡിയോയുടെ പുതിയ ഒരു മാധ്യമമായ ക്ലബ് ഹൗസിൽ നിരന്തരം പരമ്പരകൾ ചെയ്യുന്നുണ്ട്. അത് 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം മാധ്യമം സംബന്ധിയായ വിഷയങ്ങളായിരുന്നു തിരിച്ചുള്ള. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പര ഹായ് AI എന്നായിരുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പരമ്പരയായിരുന്നു തിരിച്ച്. ആ പരമ്പരയിൽ ഇപ്പം ഞാനും നിങ്ങളും അപ്പുറത്തിരിക്കുന്നു. അപ്പം നമ്മുടെ ബഷീറിൻ്റെ മതിലുകൾ സിനിമയുണ്ടല്ലോ, മതിലുകൾ സിനിമയിലെ മമ്മൂട്ടി, മമ്മൂട്ടി എന്ന് പറയുന്ന ബഷീറാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കക്ഷിയാണ് KPSC ലളിത. ഒരു മതിലിന് അപ്പുറത്ത്

0: പ്രതി സംസാരിക്കുന്നു. അതിൽ ഒരാൾ എ ഐ ശബ്ദമാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും കാലത്ത് അത് എ ഐ അല്ല എന്ന് മറ്റേയാൾ തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ എ ഐക്ക് വികാരം ഉണ്ടാകത്തുള്ളൂ, അന്ന് മാത്രമേ എ ഐ പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങളെന്ത് ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു ടെക്നോളജി അനുസരിച്ചും എ ഐയുടെ ഒരു സ്റ്റേജിലും അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് സംസാരിക്കുന്ന എ ഐ ആണെന്ന് ബോധ്യപ്പെടും. സ്ക്രീൻ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ഒരാൾ അതാണ് അത്, അതിന് ഒരു തീരെ തന്നെ അതിനകത്ത് 50s അവതരിപ്പിച്ചിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ ആ വികാരം കൊടുക്കാൻ ഒരു സംഭവത്തിന് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പ്രക്ഷേപണത്തിൽ ഇപ്പം നമ്മളൊരു സേഫ് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പി ആർ ഡി അല്ലെങ്കിൽ സെൻട്രൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പി എ ബി അത് സൈഡിലിടും. നിങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ച എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അര മിനിറ്റിനുള്ളിൽ ഈ കേരളത്തെ സംബന്ധിച്ച വിവരം മൊത്തം നിങ്ങൾക്ക് കിട്ടും, ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ എ വായിച്ചു തരും. ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എയുടെ ശബ്ദത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റും. പക്ഷേ നമുക്ക് ഇന്റിമസിയാണ് വേണ്ടത്.
1: ഇനിയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പം ഏതായാലും ഒരുപാട് മേഖലകളിൽ അറിവുകൾ ശ്രോതാക്കളിൽ എത്തിച്ചതിനും നമ്മുടെ കോഴിക്കോട് ആകാശവാണിയിൽ അന്നത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിയതിനും ഒക്കെ വളരെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നതിൽ
0: വളരെ സന്തോഷം.
1: നമസ്കാരം.
2: പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുത്ത പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
3: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര, ഓർമ്മയുടെ അറകൾ.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: അപൂർവ ഗാനം.

വൈവിധ്യ സമൃദ്ധമായ പശ്ചാത്തല സംഗീതം കൊണ്ട് ശ്രദ്ധേയമായ ഈ ഗാനം ആനച്ചന്തം എന്ന സിനിമയിൽ നിന്നുള്ളത്. ചിട്ടപ്പെടുത്തിയത് ജെയ്സൺ ജെ നായർ എന്ന നവാഗതൻ. ഭക്തിഗാനരചയിതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായ പി സി അരവിന്ദനാണ് പാട്ടെഴുതിയത്. പാടിയത് ജി വേണുഗോപാൽ.

0: അവിടെ ദൂസായിക്ക് വെക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഓഫ്, കടുത്ത തലവേദന. ഇതിപ്പോ ഒരു പതിവായിരിക്കാ.
4: എന്തിനാ ഇതും കൊണ്ട് നടക്കുന്നേ? ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്ററിൽ കാണിച്ച പോലെ സൈനസിറ്റിസ് ഉൾപ്പെടെ എല്ലാ ഇ എൻ ടി പ്രശ്നങ്ങളും നിശേഷമകറ്റാം. ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
5: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്, NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
12: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
13: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
14: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
15: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത് പരിചയ സമ്പന്നരായ സീനിയർ ഡോക്ടർമാരുടെ സേവനവും അപകടാവസ്ഥയിലുള്ള പ്രസവമടക്കം പ്രസവ ചികിത്സകൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യവുമുള്ള ഗൈനക്കോളജി വിഭാഗവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫോൺ 9745010025.
16: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് നടക്കാവ് പ്രവർത്തിക്കുന്ന റിവൈവ് സ്കിൻ ക്ലിനിക്കിന്റെ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബിഷ്റുൽ ഹാഫി.
17: അപ്പൊ സാറേ, സാറ് ചൂടുകുരു, മിലിയറി റാഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പലപ്പോഴും പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്, ഈ ചൂടുകുരുവിന് പൗഡേഴ്സ് പ്രത്യേകിച്ച്. എനിക്ക് ചോദിക്കാനുള്ളത്, ചെറിയ കുട്ടികൾ കിടക്കാൻ നമ്മൾ പൗഡർ കൊട്ടിയിടാറാണ് കുളിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് ഈ ചൂടുകുരുവിന് പൗഡർ ഒരു പ്രതിവിധിയാണോ?
18: ചില സൂത്തനിങ് കണ്ടന്റ് ഉള്ള പൗഡറുകൾ ഒബ്വിയസ്ലി അതിന് എഫക്റ്റീവ് ആണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ

0: ഇതിലിടുമ്പോഴുള്ള കുഴപ്പം പല കുട്ടികളും ഇപ്പം ആസ്മാറ്റിക്കും അല്ലെങ്കിൽ അലർജിക്കും അറ്റോപ്പിക്കും ഒക്കെയാണ്. അപ്പം നമ്മളിന്ന് ഇങ്ങനെ കുട്ടി ഇടുമ്പോൾ അത് ആ എയറോസോളിലൊക്കെ പോയിട്ട് അത് ആ കുട്ടി ശ്വസിച്ചിട്ട് അത് അവരുടെ വേറെ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതർവൈസ് നമ്മുടെ നല്ല ബ്രാൻഡുകളായിട്ടുള്ള സംഗതികൾ അത് കിട്ടുമ്പോഴത്തേന് അത് സ്വെറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കായിട്ട് ബോഡിയെ കൂളാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
1: അപ്പോൾ നമ്മൾ പ്രതിവിധി എന്നോണം ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഈ ഏറ്റവും പീക്കായിട്ടുള്ള നട്ടുച്ച സമയം എന്ന് പറഞ്ഞ സമയത്ത് മാക്സിമം ഈ സൺ എക്സ്പോഷർ ഒഴിവാക്കുക. രണ്ടാമത്തത് ഒരു ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലാണല്ലോ കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ കുറയ്ക്കുക. പക്ഷേ തിന്നായിട്ടുള്ള ക്ലോത്ത്, എയറണ്ടറുള്ള ക്ലോത്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പിന്നെ മറ്റുള്ള ഈ വിയർപ്പിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതെല്ലാം എക്സ്പോസ്ഡ് ആവുന്ന ഏരിയകളാണെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീന് പിന്നെ ഒന്ന് ഇതൊക്കെ ഒരു കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആകുമ്പോൾ ആളുകൾ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കുകയുള്ളൂ, കുറച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ഫേസ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരില്ല. അത് കറക്റ്റ് ഒരു നമ്മളൊരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയും. ഈ ഒരു ഫിംഗർ ടിപ്പിൻ്റെ ഏരിയ എടുത്തിട്ട് ഒരു ഫിംഗർ ടിപ്പ് ഒരു കവിളിൽ, മറ്റ് വേറെ കവിളിൽ ഒരു നെറ്റിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് പലപ്പോഴും നമുക്കത് അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി അല്ലാതാവുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്.
1: നമ്മളൊരു ഫിംഗർ ടിപ്പ് ഫുള്ളായിട്ട്
0: ഒറ്റെടുത്തിട്ടെല്ലാം യൂസ് ചെയ്യാതെ, അത് മുഖത്ത് മാത്രമല്ല കയ്യിലും എല്ലാം എല്ലാം കൂടി അത് മാത്രം യൂസ് ചെയ്യും. ശരിക്കും അങ്ങനെ യൂസ് ചെയ്തിട്ട് അതോടൊപ്പം ചെവി, കഴുത്ത്, ഈ വി ഏരിയ ഓഫ് നമ്മളെ ഡ്രസ്സ് ഇടുമ്പോൾ വി ഏരിയ, അതുപോലെ കയ്യിലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, ഇത്ര ഏരിയകളിൽ അത് ശരിക്കും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് സൺസ്ക്രീനിലേക്ക് പോവാതെ നമ്മളെ ബജറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീനിലേക്ക് പോകുന്നത് നല്ലത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് SPF എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ സൺസ്ക്രീൻ തേച്ച ഒരാൾക്ക് തേക്കാത്ത ഒരാളും കാട്ടി എത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നൊരു സംഗതിയാണ് SPF. അത് ഒരു 50+ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വേണ്ടതുണ്ട്. അതുതന്നെ ഒരു തരത്തിൽ ഈ കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഒരു റെഗുലേറ്ററി കമ്മിറ്റിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SPF ഒരു ഇപ്പം 80 ക്ലെയിം ചെയ്തിട്ട് 50 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിലൊക്കെ ഒരു കുറേ എക്കണോമിക് തിങ്സ് ഉണ്ട്, ഒരു ലാഭ ഇത് കണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് മെഡിക്കൽ ബ്രാൻഡുകളാണ്. അതിന് ചിലപ്പോൾ കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ അത്ര എലഗൻസ് ചിലപ്പം ഉണ്ടാവില്ല, പക്ഷെ പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് ഇതിന് കിട്ടാറുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു UVB ലൈറ്റാണ് ഇതിന് സൺബേൺ ഉണ്ടാക്കുന്നത്. മിക്കവാറും സൺസ്ക്രീൻസ് UVA പ്രൊട്ടക്ഷൻ ഉള്ളതാവും. അപ്പം ബ്രോഡ് സ്പെക്ട്രം മേടിക്കേണ്ടി വരും. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൽ ഈ UVB വരും, ചില ഇൻഫ്രാറെഡ് ബ്ലൂ ലൈറ്റ് അങ്ങനെ പലതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ വാട്ടർ റെസിസ്റ്റൻ്റ് സൺസ്ക്രീൻസ് മേടിക്കണം, കാരണം ഇപ്പം നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേർത്താൽ അപ്പോൾ തന്നെ അത് ഒലിച്ചു പോകും. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതവിടെ നിൽക്കും. പക്ഷെ അഗെയിൻ അത് കോസ്മെറ്റിക് അലഗൻസ് ചിലപ്പം ഉണ്ടാവണമെന്നില്ല, വൈറ്റ് കാസ്റ്റ് കൂടുതലുള്ളതായിരിക്കും.
1: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിഷ്റുൾ ഹാഫി. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിച്ചത് നവജാത ശിശുക്കളുടെ പരിചരണത്തിനായി നിയോ നാറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ഗായകൻ കമുകറ പുരുഷോത്തമൻ സംഗീതം നൽകിയ ഒരു ഗ്രാമഫോൺ ഗാനം. പാടിയത് എൻ ശ്രീരാമൻ നായർ. ഗാനരചന എ പി

0: ഗായകൻ കമുകറ പുരുഷോത്തമൻ സംഗീതം നൽകിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പാടിയത് എൻ ശ്രീരാമൻ നായർ, ഗാനരചന എ പി ഗോപാലൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് 2024 നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിലെ ഒരു പ്രധാന ആകർഷണമാണ് ഇന്റേൺഷിപ്പ് എന്നത്. എന്നാൽ 4ാം സെമസ്റ്ററിൽ ഈ ഏപ്രിൽ മെയ് മാസം പൂർത്തിയാക്കേണ്ട ഇന്റേൺഷിപ്പിന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് പല വിദ്യാർത്ഥികൾക്കും. ഇന്റേൺഷിപ്പിനായി വിദ്യാർത്ഥികൾ സമീപിക്കുമ്പോൾ പല സ്വകാര്യ സ്ഥാപനങ്ങളും വലിയ ഫീസ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക് ആദ്യം പേരാമ്പ്ര CKGM ഗവൺമെന്റ് കോളേജ് ബിരുദ വിദ്യാർത്ഥി ജിബ ഫാത്തിമയുടെ പ്രതികരണം.
4: ഫോർത്ത് സെം ഇന്റേൺഷിപ്പ് പെട്ടെന്ന് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലധിഷ്ഠിത മേഖലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം വിചാരിച്ച മേഖലയാണെങ്കിൽ അത് ഞങ്ങളുടെ ഏരിയയിലല്ല, ഓവർ ഫീസ് ഈടാക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഡേറ്റിന് ഞങ്ങൾ പോകേണ്ടി വരുന്നുണ്ട്.

0: ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നല്ല ഐഡിയയില് നല്ല ആഗ്രഹിച്ച് ഇന്റേൺഷിപ്പ് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് ഫിനാൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊന്നും അത് അവൈലബിൾ ആവാത്ത സ്ഥിതി ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് 2 മാസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ള കോഴ്സസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോകാന്നുള്ള സ്ഥിതി മാത്രമാണ് വന്നിട്ടുള്ളത്. 2 മാസത്തിനുള്ളിൽ ചെയ്യാന്നുള്ളതിനപ്പുറം ഞങ്ങളുടെ എക്സാമിന്റെ കൂടെ ഇത് മാറ്റി വെച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം കമ്പൽസറി ആക്കിയിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പ്രഷർ വരുന്നതും ഇന്റേൺഷിപ്പ് വേഗം ചെയ്ത് കഴിയുന്നുള്ള ഒരു സാധനം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സാം പ്രഷറും രണ്ടും കൂടി താങ്ങാൻ പറ്റുന്നില്ല. എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇനി ഇന്റേൺഷിപ്പ്, അതിന് കുറച്ചുകൂടി ഡ്യൂറേഷൻ തരികയാണെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആവുമായിരുന്നു. എല്ലാവർക്കും ഒരു കണക്ഷൻ വേണമെന്നില്ല, പ്രൈവറ്റ് കമ്പനികളിലേക്ക് ഞങ്ങൾ അറിയണമെന്നില്ല. അതിപ്പോ ഇന്റേൺഷിപ്പ് കമ്പൽസറി ആക്കുക പോലെ തന്നെ കോളേജസിലായിട്ട് ഒരു അവരൊരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാല് അവരൊരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട മേഖല ഞങ്ങൾക്ക് ചൂസ് ചെയ്യായിരുന്നു. അപ്പം കോളേജോ യൂണിവേഴ്സിറ്റിയോ പ്രൈവറ്റ് ആയാലും സർക്കാർ സ്ഥാപനങ്ങളായാലും ബന്ധപ്പെടുത്തി തന്നിരുന്നെങ്കിൽ അത് ഉപകാരപ്പെടുമായിരുന്നു.
1: ബാലാരിഷ്ടതകൾ ഒഴിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്നതും കുട്ടികൾക്ക് ഏറെ ഗുണകരവുമായ ഒന്നാണ് ബിരുദ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിറാജ് പി പി.
2: ക്ലാസ് റൂമുകളിൽ തിയറി പഠിക്കുന്നതോടൊപ്പം പ്രാക്ടിക്കലി ഇൻഡസ്ട്രിയില് ഫീൽഡില് എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ചും കുട്ടികൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്കിലും പറയാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണിത്. ഇതൊരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുക, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതാത് കോളേജുകളും ടീച്ചേഴ്സും തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്തിട്ടുള്ളത് വെക്കേഷൻ ആകുമ്പോഴേക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങുമ്പോഴേക്ക് പരമാവധി കുട്ടികൾക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതോടൊപ്പം പറ്റുന്ന രീതിയിൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ഇന്റർവ്യൂകളൊക്കെ നടത്തിയിട്ടാണ് കുട്ടികളെ വെക്കേഷനിൽ ഇന്റേൺഷിപ്പിന് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിനും കോളേജുകൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയോ എന്നുള്ളതൊരു ഡിസ്കസ് ചെയ്യപ്പെടാനുള്ളൊരു വിഷയമാണ്. അതേപോലെ പ്രോപ്പറായിട്ട് കുട്ടികൾക്കിടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇന്റേൺഷിപ്പ് സംവിധാനങ്ങളെ കുറിച്ച് സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അവർക്ക് മതിയായ സമയം കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് ഇന്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളത്, ഉദാഹരണത്തിന് ഫൈനാൻസ് മേഖലയിലേക്ക് ഫ്യൂച്ചർ കരിയർ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിംഗിലായിരിക്കും സെയിൽസിലായിരിക്കും ചിലപ്പോൾ ഇന്റേൺഷിപ്പ് സംവിധാനം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറിച്ച് പ്രായോഗിക ലിമിറ്റേഷൻസ് ആണ് കുട്ടികൾ നമ്മളൊക്കെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രയാസം. ഇൻഡസ്ട്രിയിലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വലിയ ഫീസ് വാങ്ങിയിട്ട് ഇന്റേൺഷിപ്പ് നൽകുന്നു എന്നുള്ളൊരു പ്രയാസം കുട്ടികൾ പറയാറുണ്ട്. അതേപോലെ ഇത് പല സ്ഥാപനങ്ങളും കോഴ്സ് ആയിട്ട് റൺ ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനപ്പുറത്തേക്ക് സാധാരണ ഒരു ആഡോൺ കോഴ്സ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പോലെ തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രയാസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ സംവിധാനം നിലവിലുള്ളത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്ലി ആക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ എനി സ്ട്രീമിലുള്ള കുട്ടികൾക്ക് എനി ഇന്റേൺഷിപ്പ് എന്നുള്ളൊരു പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന് FIGP കേരളത്തിലൊരു സിംഗിൾ സ്ട്രക്ചറിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്റേൺഷിപ്പ് ഓരോ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത പോളിസികളിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഈവൻ ഗവൺമെന്റ് ഇന്റേൺഷിപ്പ് പോർട്ടൽ പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഇത് പല സ്ഥാപനങ്ങളും ചെയ്യുന്ന കോഴ്സുകൾ ചെയ്താൽ തന്നെ ഇന്റേൺഷിപ്പായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെയാണ് മേജറായിട്ട് ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: സൗജന്യമായി നൽകേണ്ട പരിശീലനത്തിന് 3,000 മുതൽ 30,000 രൂപ വരെ കുട്ടികളിൽ നിന്നും ഈടാക്കുന്ന ഏജൻസികളുണ്ട്. ഇന്റേൺഷിപ്പിന്റെ മറവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം ചൂഷണങ്ങളെ തടയിടേണ്ടതുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ്.
3: ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കിയതോടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന പുതിയൊരു ഒരു മാർക്കറ്റ്, പുതിയൊരു വിപണി തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റേപ്പൻറ്റോടുകൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് പകരം 3,000 രൂപ മുതൽ 15,000 രൂപ വരെ സ്വകാര്യ ഏജൻസികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി ഈടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 3 മാസം 4 മാസമൊക്കെ ഉണ്ടാവും. ഇവിടെ 5 ദിവസമാണ് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പ് യഥാർത്ഥത്തിൽ തൊഴിൽപരമായ ഒരു അറിവ് കിട്ടുന്നതിന് അത്ര ഗുണപരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സാധാരണ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഒരു വർഷം കൊടുക്കുന്ന ഫീസിനെക്കാളും ട്യൂഷൻ ഫീസിനെക്കാളും കൂടുതലാണ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ചെലവാക്കുന്നത്. എന്ന് മാത്രമല്ല പിന്നെ അതിൽ കൂടെ യാത്ര, അതിന്റെ ഭക്ഷണം, താമസം, ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയ സംഖ്യയാണ് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പണം കൊടുത്താൽ വ്യാജമായി ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സംവിധാനം വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഏജന്റുമാര് ഓരോ സ്ഥലത്തു കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കോളേജുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഏജൻസികളായ കെൽട്രോണ്, അസാപ്പ് ഇവയുമായി സഹകരിച്ച് നിലവിൽ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പുകൾ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെയാണ് കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്റേൺഷിപ്പിന്റെ തൊഴിൽപരമായ ഒരു പരിശീലനം അതിന് പറയാൻ പറ്റില്ല, ഒരു പ്രായോഗിക

0: പരിശീലനം ഈ വഴി കിട്ടുന്നില്ല കുട്ടികൾക്ക്. എന്ന് മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഭാഷ വിദ്യാർത്ഥികൾക്കൊന്നും ഒരു തൊഴിൽ പരിശീലനത്തിനുള്ള അവസരം കേരളത്തിൽ വളരെ കുറവാണ്. ഇതാണ് ഈ സ്വകാര്യ ഏജൻസികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ ഒരു വരുമാന മാർഗമായി, ഒരു വിപണിയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് പണം ചെലവഴിക്കാതെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവേണ്ടതുണ്ട്.
1: സ്വകാര്യ മേഖലയെ കൂടാതെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കൂടെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതോടെ ഇന്റേൺഷിപ്പ് എന്നത് കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാകും. ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ രാജൻ വർഗീസ്:
2: ഗവേഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലിങ്ക്ഡ് കാര്യങ്ങൾ, ഈ രണ്ട് മേഖലയിലാണ് ഇന്റേൺഷിപ്പിന്റെ സാധ്യതകൾ നിലവിലുള്ളത്. അതിനുവേണ്ടി കെൽട്രോൺ എന്ന സ്ഥാപനത്തിന് ഇന്റേൺഷിപ്പ് പോർട്ടൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് കേരള എന്നാണ് അതിന്റെ പേര്. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കോളേജുകളും ഇത് സംബന്ധിച്ചിട്ടുള്ള മെന്റർമാരുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെൽട്രോൺ അതിനാവശ്യമായിട്ടുള്ള പരിശീലനം ഓരോ കോളേജിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി പങ്കെടുത്തിട്ടുള്ള അധ്യാപകർക്ക് നൽകുന്നുണ്ട്. ഏതാണ്ട് 30,000 ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഇപ്പോൾ തന്നെ കെൽട്രോൺ അതിന്റെ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥാപനങ്ങളും ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് IHRD, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള റൂട്രോണിക്സ്, IHRD, അതുപോലെ തന്നെ ICT അക്കാഡമി, അസാപ്പ്, അങ്ങനെ പൊതു സ്ഥാപനങ്ങളുടെ വലിയ ഒരു നിര തന്നെ സ്കിൽ ഏജൻസികളാണ് ഇവയൊക്കെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ കോളേജിലുമുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാമിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നമ്മൾ വളരെ ബൃഹത്തായ രീതിയിൽ സംസ്ഥാനത്തെമ്പാടും ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതലായി ഈ ഇന്റേൺഷിപ്പ് പദ്ധതിയിൽ ബന്ധപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ ചെലവിൽ ഇന്റേൺഷിപ്പ് നൽകാൻ നമുക്ക് സാധ്യമാകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്. അതോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ മറ്റും ഓഫർ ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളും ഇന്റേൺഷിപ്പിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് കൌൺസിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളും കോളേജുകളും അതുപോലെ കെൽട്രോണിന്റെ ഇന്റേൺഷിപ്പ് പോർട്ടലും ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമിതമായ ഫീസ് ഈടാക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിനെതിരെയുള്ള എല്ലാ മുൻകരുതലും നമ്മൾ ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വകാര്യ മേഖലയ്ക്കും ഈ മേഖലയിൽ കടന്നു വരാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷേ അവർ നിശ്ചയിക്കുന്ന ഫീസുകൾ വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കണമെന്നൊരു നിർദ്ദേശം നമ്മൾ കെൽട്രോണിന് നൽകിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് നമ്മൾ സമ്മർ ഇന്റേൺഷിപ്പ് എന്നാണ് പറയുന്നത്. അത് UGC മറ്റ് ദേശീയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിക്കുലം പദ്ധതിയുടെ ഭാഗമാണ്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മളെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും കോളേജുമായിട്ടൊക്കെ ആലോചിച്ച് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്റെ അക്കാദമികമായിട്ടുള്ള ആ ഒരു കരുത്ത് ചോർത്തിക്കളയാത്ത രീതിയിലാണ് സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടത്. അതേസമയം തന്നെ റിസർച്ച് സാധ്യതയുള്ള കോളേജുകൾ, അതുപോലെ തന്നെ റിസർച്ച് സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി സെന്ററുകളിലൊക്കെ സർവകലാശാലയ്ക്കും കോളേജുകൾക്കും വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാവുന്നതാണ്. അതാത് കോളേജിൽ വെച്ച് മാത്രം ഇന്റേൺഷിപ്പ് നടക്കുക എന്നുള്ളത് ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ അക്കാദമിക താല്പര്യത്തിന് അനുകൂലമായിരിക്കുമെന്ന് കരുതുന്നില്ല.
1: 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കുമ്പോൾ തൊഴിലധിഷ്ഠിതമായ വലിയ അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുമ്പോൾ തുടക്കത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും പരിഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലെ തന്നെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടുതന്നെ ഇവ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാവും ഈ മേഖലയിൽ അഭികാമ്യം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: नीमा सैंडल हर पल चंदन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശ്.

0: ആശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
2: ഇന്നത്തെ രാഗം ദർബാരി കാനഡയായാലോ. പേര് കേൾക്കുമ്പോൾ കാനഡ രാഗവുമായി എന്തോ സാമ്യമുണ്ട് എന്ന് തോന്നുന്നില്ലേ? സാമ്യമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ കാനഡയുമായി അത്ര അധികം സാമ്യമില്ലാത്ത ഒരു രാഗമാണ് ദർബാരി.

പലപ്പോഴും പേരിൻ്റെ ഈ സാമ്യം വച്ചിട്ട് ദർബാരി കാനഡയും കാനഡയും തമ്മിൽ മിശ്രണം ചെയ്ത് ഒരുതരം മിശ്ര കാനഡ എന്നൊക്കെ വിളിക്കാവുന്ന, അല്ലെങ്കിൽ മിശ്ര ദർബാരി കാനഡ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു രാഗം ചലച്ചിത്ര ഗാനങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പ ഗമരിസ എന്ന വക്രപ്രയോഗമാണ് സാമ്യമുള്ളത്. പക്ഷേ കാനഡ പാടുമ്പോൾ പഗമരിസ എന്നോ പഗമരിസ എന്നോ മാത്രമേ പാടൂ. എന്നാൽ ദർബാരി കാനഡ ആവട്ടെ എന്ന് പാടുമ്പോഴേ ദർബാരി കാനഡയുടെ ഭാവം വരൂ. ഹിന്ദുസ്ഥാനിയിൽ ഈ പ്രയോഗത്തിൻ്റെ പേര് കാനഡ അംഗെന്നാണ്. ദർബാരി കാനഡ രാഗം അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഒരു ലെജൻഡറി കോമ്പോസിഷൻ നമുക്കിന്ന് കേൾക്കാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഓപ്റ്റിക്സ്.

0: സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്. സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാംമോഹൻ റോഡ്. സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ ചേതന.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ ഒന്ന് കാണിക്കാം.
0: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
10: എന്റെ പേര് ശ്യാം എന്നാണ്.
9: ഓക്കേ, എവിടെയാണ് സ്ഥലം?
10: ഞാൻ കാലിക്കറ്റ് ആണ്.
9: ഓക്കേ, ശ്യാം എന്ത് ചെയ്യുന്നു?
10: ഞാൻ ബിസിനസ് ആണ്.
9: ഓക്കേ, ഇവിടെ നാട്ടിൽ തന്നെയാണോ?
10: നാട്ടിൽ തന്നെയാണ്.
9: ഓക്കേ ഓക്കേ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
10: ഓക്കേ,
9: ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
10: ഗുജറാത്ത് ആണോ?
9: ഗുജറാത്ത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്.
10: താങ്ക് യു.
9: ഓക്കേ ശ്യാം, അപ്പം കരിയർ ക്വിസിലേക്ക് വിളിച്ചതിനും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു.
10: ഓക്കേ, താങ്ക് യു.
9: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിന് 2340 കിലോമീറ്ററോളം വരെ നീളമുള്ള തീരപ്രദേശമാണുള്ളത്. ലോകത്തിലെ ആദ്യത്തെ തുറമുഖമായ ലോഥൽ, യുനെസ്കോ പൈതൃക കേന്ദ്രമായ ധോളവീര, ഉപ്പുപാടങ്ങളാൽ സമ്പന്നമായ വെളുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന റാൻ ഓഫ് കച്ച് എന്നിവ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്ത് നൂറ്റാണ്ടുകളായി സമുദ്ര വ്യാപാരത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥലമാണ്. ഉപ്പുൽപാദനത്തിലും സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിലും ഗുജറാത്ത് മുൻപന്തിയിലാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കടൽ തീരങ്ങളുടെ നീളത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് തമിഴ്നാടും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഏറ്റവും വലിയ തീരപ്രദേശമുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കുമാണ്. ഇന്നത്തെ കരിയർ ക്വിസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
12: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
11: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
13: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
14: HNK യൂറോളജി സെന്റർ,
15: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
16: പിറ്റേന്ന് രാവിലെ അച്ചമ്പിയുടെ തറവാട്ട് വീടിന് മുന്നിൽ ആകാശത്തെ മറയ്ക്കാനെന്ന പോലെ വളർന്ന ആഞ്ഞിലി മരം നോക്കി ഉണ്ണിച്ചക്കം നിൽക്കുമ്പോൾ കിഴക്കേ വീട്ടിൽ നിന്ന് അച്ചമ്പിയുടെ അനിയൻ കൊർണേലി വന്നു. എന്താണ് ഈ വീട് അടച്ചുപൂട്ടിയത്? ഇവിടുള്ളവരൊക്കെ എവിടെയാ? പറയാൻ പാടില്ലാത്തതൊന്നും തുളുമ്പിപ്പോകാതിരിക്കാൻ ജാഗ്രതയോടെ കൊർണേലി സംസാരിക്കാൻ തുടങ്ങി. ഈ സ്ഥലം ശരിയല്ലാത്തോണ്ട് ചേട്ടന്റെ മോൻ സേവിയും ഭാര്യയും വീടടച്ചുപൂട്ടി ഹൈറേഞ്ചിലേക്ക് പോയി. എന്താണ് ഈ സ്ഥലത്തിന്റെ ശരികേട് എന്ന ചോദ്യത്തിന് പിന്നാലെ ഉണ്ണിച്ചക്കൻ ആഞ്ഞിലി മരത്തിലേക്കും അതിന്റെ ചുറ്റുമുള്ള തറയിലേക്കും നോക്കുന്നത്.

0: കണ്ടപ്പോൾ കൊർണേലി പരാക്രമത്തോടെ പറയാൻ തുടങ്ങി. സേവിയുടെ മോന്റെ മരണം പെട്ടെന്നായിരുന്നേ. അത് താങ്ങാൻ അവനും കർമ്മലിക്കും പറ്റിയില്ല.
1: എങ്ങനാ മരിച്ചേ?
0: ചെറിയ കൊച്ചാ. എന്താ പറ്റിയതെന്നറിയില്ല. ഒരു ദിവസം ബോധം കെട്ടു വീണു, പിന്നെ കിടപ്പിലായി. രോഗമെന്താണെന്ന് കണ്ടുപിടിച്ചില്ല.
1: അതിനു മുമ്പേ സേവിയറിന്റെ അമ്മ മരിച്ചില്ലേ?
0: അത് ആ ഒരൊറ്റ വാക്ക് നീട്ടാവുന്നിടത്തോളം കൊർണേലി നീട്ടിക്കൊണ്ടുപോയി.
1: അന്നംകുട്ടി താത്തി എങ്ങനെ മരിച്ചത്?
0: അത് ഒരപകടം. തലയിൽ വലിയ വിളക്ക് വന്ന് വീണ് പള്ളിയിലൊരു തള്ള ചത്ത്. അത് കണ്ട ചേട്ടത്തിക്ക് ഷോക്കായി.
1: എവിടെ വച്ച്?
0: പള്ളി വച്ച്. അത് പറയാമോ എന്നയാൾ മൂന്ന് വട്ടം ആലോചിച്ചുവെങ്കിലും മൂന്നാം വട്ടം അയാളുടെ നാവിൽ നിന്നത് പുറത്തു ചാടിപ്പോയി. അതോടെ തന്റെ പിടിവിട്ടുകഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട കൊർണേലി ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തു.
1: പിന്നെയാണ് മരിച്ചത്.
0: എല്ലാം കൈവിട്ടുപോയെന്ന തീർച്ചയോടെ പതുക്കെ പിൻവലിയാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിച്ചക്കനയാളെ പിടിച്ചു നിർത്തി.
1: അല്ല,
0: സേവിയറിന്റെ കൊച്ചും പള്ളിയിൽ വച്ചല്ലേ മരിച്ചത്?
1: അല്ല, അവിടെ വച്ച് ബോധം കെട്ട് വീണെന്നേയുള്ളൂ. മരിച്ചത് പിന്നെയാണ്.
0: ചേട്ടത്തിയും അതെ.
1: എനിക്കിത്തിരി തിരക്കുണ്ട്.
0: ആയിക്കോട്ടെ എന്ന് കേട്ടതും ആശ്വാസത്തോടെ കൊർണേലി തിരക്കിട്ടു പോകുമ്പോൾ അക്കാലത്തെ പള്ളിനാടകങ്ങളിലെ പോലീസുകാരെ അനുകരിച്ച് പിന്നിൽ നിന്ന് ഉണ്ണിച്ചക്കൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു.
1: ഈ ആഞ്ഞിലിത്തറയിലായിരുന്നില്ലേ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടി കാപ്പിരി സേവ നടത്തിയത്?
0: എന്ത്? എനിക്കതൊന്നും അറിയാൻ പാടില്ല. വാചകം പൂർത്തിയാക്കും മുമ്പേ കൊർണേലി വായു പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഉണ്ണിച്ചക്കൻ കാപ്പിരിത്തറയും ആഞ്ഞിലിമരവും പരിശോധിക്കാൻ തുടങ്ങിയിരുന്നു. പള്ളിയിലെ കൊച്ചച്ചൻ സി ഐ ബെഞ്ചമിനേക്കാളും കടുത്ത യുക്തിവാദിയായിരുന്നു.
1: അന്നംകുട്ടിത്താത്തി മരിച്ചതിനു പിന്നിൽ ഒരു ദുരൂഹതയുമില്ല.
0: പള്ളിയിൽ അറ്റകുറ്റപ്പണി നടക്കിയിരുന്നു. പഴക്കം ചെന്ന ശരറാന്തലിന് കീഴെ കൂടെ നടക്കാതിരിക്കാൻ കയറുകെട്ടി ബോർഡും വച്ചിരുന്നു. അതൊക്കെ തട്ടി നീക്കിയിട്ടാണ് പ്ലമേനത്താത്തി എന്ന ചേട്ടത്തി പോയത്. ശകലൻ ഒസുള്ള ആളായിരുന്നേ. ആ കാഴ്ച കണ്ടതും അന്നംകുട്ടിത്താത്തി ബോധം കെട്ടു വീണു. ആ ഷോക്കിൽ കുറച്ചുകാലം കിടന്നിട്ടാണ് അവർ മരിച്ചത്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ലെന്നേ. പിന്നെ ആ കൊച്ചിന്റെ മരണം. അവന് മാരകമായ എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു. സേവിയറും ഭാര്യ കാർമലിയും കുട്ടിക്ക് വേണ്ട ചികിത്സ കൊടുത്തിരുന്നില്ലെന്നാ കേട്ടത്. പക്ഷെ അതൊന്നും പള്ളിയുടെ തലയിൽ വെച്ച് കെട്ടരുത്. കൊച്ചച്ചനോട് സംസാരിച്ച സമയം പാഴാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിട്ടാണ് ഉണ്ണിച്ചക്കം പോയത്. യുക്തിയുടെ കരിങ്കൽ ഭിത്തിയാൽ തടവിലാക്കപ്പെട്ട താങ്കൾ എങ്ങനെയാണ് ദൈവത്തിനെയും പിശാചിനെയും കുറിച്ച് ഭക്തരോട് സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് വിരസമായൊരു ചിരി മാത്രമായിരുന്നു മറുപടി. ഇത്രയ്ക്കധികം യുക്തി പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് തന്റെ നിലനിൽപ്പ് അസാധ്യമായിരിക്കുമെന്ന് മാത്രമല്ല, ഏറെ വൈകാതെ ഉണ്ണിച്ചക്കനെന്ന മനുഷ്യൻ ജീവിതത്തിൽ ഇല്ലാത്ത വെറും ഭാവന മാത്രമായി ആളുകൾ കാണാൻ തുടങ്ങുമെന്നും അയാൾ ഭയപ്പെട്ടു.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
5: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്
9: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞു പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
11: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
12: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
13: പരിസൺസ് ഹാപ്പി ജേർണി.
7: സമർ

0: സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കബാസ് ഗാന്ധി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ രാജേന്ദ്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജരുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: മനസ്സിന്റെ ആഴങ്ങളിൽ ഒരിക്കൽ പിറന്ന പ്രണയം കാലത്തിന്റെ കാറ്റിൽ പിരിഞ്ഞുപോയാലും അതിന്റെ നിഴൽ ആത്മാവിൽ പതിഞ്ഞു തന്നെ നിലകൊള്ളും. ആ നിഴലുകളെ മഴത്തുള്ളികളായി പകരുന്ന ഗാനമാണ് പവിഴമഴ. 2019 പുറത്തിറങ്ങിയ അധിരൻ എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും സായി പല്ലവിയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ അന്തർലോകത്തെ ഈ ഗാനം നിശബ്ദമായി തുറന്നു കാണിക്കുന്നു. പി എസ് ജയഹരിയുടെ സംഗീതത്തിൽ വിനായക് ശശികുമാറിന്റെ കവിതാത്മകമായ വരികൾക്ക് ജീവൻ നൽകി കെ എസ് ഹരിശങ്കറിന്റെ സ്വരം ഒരു മൃദുലവേദനയായി ഒഴുകുന്നു. നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന ആ നിശബ്ദ വിങ്ങലിനെ മഴയായി മാറി ഹൃദയത്തിലൊഴുകുന്ന ഒരു സംഗീതാനുഭവമായി പവിഴമഴ നമ്മിലേക്ക് എത്തിക്കുന്നു. പ്രണയാതുരമാവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചില പ്രണയങ്ങൾ പറഞ്ഞു തീരാതെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കും. കാലം കടന്നു പോയാലും അവയുടെ മധുരവേദന നമ്മെ വിട്ടുപോകില്ല. അത്തരമൊരു നിശബ്ദ പ്രണയത്തിന്റെ സ്മരണകളെ അനുരാഗത്തിന്റെ നിസ്സംഗതയോടെ പകർന്നിടുന്ന ഗാനമാണ് ഈ ഗാനം.

0: 2019 പുറത്തിറങ്ങിയ അമ്പിളി എന്ന ചിത്രത്തിൽ ടോവിനോ തോമസും
1: തൻവീർ റാമും
0: അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങൾ ഈ ഗാനത്തിൽ സൂക്ഷ്മമായി പ്രതിഫലിക്കുന്നു. വിഷ്ണു വിജയയുടെ ലാളിത്യപൂർണമായ സംഗീതവും വിനായക് ശശികുമാറിന്റെ സുന്ദരമായ വരികളും ചേർന്നപ്പോൾ സൂഫി സുഹൈലിന്റെ ശബ്ദം ഒരു മധുരവിരഹഗാഥയായി ഉയരുന്നു. ഒരിക്കലും പൂർണ്ണമാകാതെ പോയ പ്രണയത്തിന്റെ ശാന്തമായ വേദനയും ഹൃദയത്തിൽ മാത്രം പൂത്തുനിൽക്കുന്ന ഓർമ്മകളുടെ സൗന്ദര്യവും ആരാധികയെ നമ്മെ വീണ്ടും അനുഭവിപ്പിക്കുന്നു.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിനോദ് ബി കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ്

0: കോഴിക്കോട്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: അല്പസമയത്തിനകം 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ് ഡൽഹി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: തലമുറകളായി കേരളീയരുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന നാമമാണ് കലാനിലയം സ്ഥിരം നാടകവേദി. 5 പതിറ്റാണ്ടിലേറെ നാടകാവതരണങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സമിതി. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ കലാസൃഷ്ടികൾ ആദ്യകാലം മുതൽക്കേ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. പുതിയ കാലത്തിനനുസൃതമായി ഇവയെ പുതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവയുടെ വിജയഘടകം. കോഴിക്കോട്ട് പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് നാടകത്തെപ്പറ്റിയും സമിതിയെപ്പറ്റിയും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ ചേരുന്നു. ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയുമാണ് അദ്ദേഹം.
4: നമസ്കാരം അനന്തപത്മനാഭൻ. ആകാശവാണിയിലേക്ക് വരിക എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു കുട്ടിക്കാലത്തേക്കുള്ളൊരു മടക്കയാത്ര പോലെ ആണ് എനിക്ക് തോന്നുന്നത്.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പണ്ട് നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ നാടകവും ഉണ്ടായിരുന്നു,
4: ജഗതി എൻ കെ ആചാര്യ.
5: അതെ അതെ അതെ അതെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പകാലഘട്ടത്തിലാണ്. ജഗതിൻ്റെ അച്ഛനെ വിളിക്കാൻ വരും, ഇടയ്ക്ക് ജഗതിച്ചേട്ടനും ഞാനും കൂടി ഇവിടെ വരും, അങ്ങനെ നാടകമുള്ള സമയത്തൊക്കെ. അപ്പോൾ അത് വലിയൊരു പഴയൊരു ഓർമ്മ നമ്മൾ വീണ്ടും. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്, സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് മുഴുവൻ.
4: അതെന്താണ് ഇവിടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം?
5: അത് അന്ന് നാടകം ഞാൻ 5-ാം ക്ലാസ്സിലാണ് ഇവിടെ ചേർന്നത്. അന്ന് ഇവിടെ നാടകം കോഴിക്കോട് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു നാടകം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞു, എന്നാൽ പിന്നെ മോനെ ഇവിടെ ചേർത്താലോ, എന്നാൽ പിന്നെ ഇവിടെ ചേർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ 5-ാം ക്ലാസ്സിൽ ഇവിടെ ചേർത്തു മാത്രം. പിന്നെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ.
4: ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ എൻ്റെയൊക്കെ ഓർമ്മയിൽ, എൻ്റെയൊക്കെ വളരെ കുട്ടിക്കാലത്തുള്ള ഒരു ഭീതിതമായ ഓർമ്മയാണ് രക്തരക്ഷസ് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ കണ്ടത്. അപ്പൊ ആ ഒരു നൈരന്തര്യം തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു യാത്ര. അപ്പൊ അതിനെ താങ്കൾ ആ യാത്രയുടെ ഒരു ഭാഗമാണ് തുടക്കം മുതലും, ഇപ്പൊ അതിനെ തുടർന്ന് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പങ്കാണ് താങ്കൾ.
5: തീർച്ചയായിട്ടും.
4: അപ്പൊ താങ്കളുടെ ഈ ഒരു ജേണിയിലെ ഒരു ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ്?
5: അല്ല, എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടിയാണ് കലാനിലയം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ പേര് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ. അമ്മ ഇതിനകത്ത് അഭിനയിക്കും, നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ നാടക ജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, എന്നെ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് വരെ 16 വയസ്സായ പെൺകുട്ടിയായിട്ടാണ് അമ്മ അഭിനയിച്ചത്, മലബാർ ലഹള. അതിനകത്ത് ആ ഒരു ചെറുപ്പക്കാരിയായ ഒരു കല്യാണം കഴിയാത്തൊരു യുവതിയുടെ കഥാപാത്രമായിരുന്നു അമ്മ അഭിനയിച്ചത്. അപ്പോൾ 5 ദിവസം മുമ്പ് വരെ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ അമ്മയുടെ വയറ്റിലിരുന്ന് കേട്ടതും ഈ ശബ്ദം തന്നെയായിരിക്കും. പുറത്ത് വന്നിട്ട് കണ്ടതും കേട്ടതും കലാനിലയത്തിൻ്റെ ശബ്ദങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വേറൊരു ലോകം അന്ന് തൊട്ടേ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോഴും, അന്നും നമ്മുടെ നാടകം പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു, സ്ഥിരം നാടകവേദി ആയിട്ടില്ല അന്ന്. അന്നും നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള പ്രൊഫഷണൽ, ഒരു ദിവസം ഒരു സ്ഥലത്ത്, ഒരു ദിവസം വേറൊരു സ്ഥലത്ത്, മറ്റൊരു ദിവസം വേറൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്നത്തെ നാടകങ്ങളെല്ലാം സോഷ്യൽ സബ്ജക്റ്റുകളായിരുന്നു അധികവും. പക്ഷെ അന്നും കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ചരിത്ര

നാടകങ്ങളും പുരാണ നാടകങ്ങളുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് മറ്റുള്ള നാടകത്തിനേക്കാളൊക്കെ സെറ്റിങ്സും അതിനകത്തുള്ള ചെറിയ ട്രിക്സൊക്കെ അന്ന് അച്ഛൻ കാണിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മ ശബ്ദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ഒരു സ്ഥലത്ത് നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ്യൂംസിൻ്റെയൊക്കെ പെട്ടി ഉണ്ടല്ലോ, വലിയ പെട്ടി ഉണ്ടാവും, അപ്പോൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്നെ കിടത്തി ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ആ ശബ്ദമൊക്കെ എനിക്കിപ്പോഴും ഒരു വർഷം കഴിഞ്ഞ് കേൾക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1963 ആദ്യമായിട്ട് മലയാള നാടകവേദിയിൽ ഒരു മാറ്റം എന്ന് പറയാവുന്ന സ്ഥിരം നാടകവേദി അച്ഛൻ ആരംഭിച്ചത്. 1963 പുത്തിരിക്കണ്ടം മൈതാനിയിൽ നമ്മുടെ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ കുരുക്ഷേത്രം ഓപ്പറയായിരുന്നു. അപ്പോൾ ഒരു പക്കാ നാടകമായിരുന്നില്ല, ഒരു ബാലറ്റ് പോലത്തെ ഓപ്പറയായിരുന്നു അന്ന്. അപ്പോൾ അന്ന് എല്ലാവരും അച്ഛനെ പുച്ഛിച്ചു. കാരണം ആ കാലഘട്ടം ആലോചിച്ച് നോക്കണം, ഈ 1200 ആൾക്കാരെയും ഒരേ സ്ഥലത്ത് തന്നെ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് നാടകം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഭ്രാന്തൻ ചിന്തയായിട്ടാണ് അച്ഛനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ അടുത്ത് പോലും അച്ഛൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പറഞ്ഞു, അമ്മണിയമ്മേ ഇത് കൃഷ്ണനായർ വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഇപ്പം മാന്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അമ്മയ്ക്കും പേടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതുവരെ വലിയ പ്രശ്നമില്ലാണ്ട് നടന്നു പോവുകയാണ്, ഇനി ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന അമ്മയുടെ ജീവിതവും ബുദ്ധിമുട്ട് തന്നെയല്ലേ. കാരണം അമ്മയെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ 16 അമ്മ നാടകത്തിന് വന്നത്. അന്നത്തെ ഒരു നായർ തറവാട്ടിൽ നിന്ന് ഒരു നാടകത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ വളരെയധികം എന്താ പറയുക പുച്ഛിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അമ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും വലിയൊരു സാധനമൊക്കെ കൊണ്ടുവന്ന് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി പോവില്ലേ. പക്ഷേ എല്ലാവരുടെയും കണക്ക് കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടാണ് 1963 വൻ വിജയമായി. മലയാള നാടകവേദിയുടെ ചരിത്രം പറയണമെങ്കിൽ അതൊരു മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽവയ്പ് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. മലയാള നാടകവേദിയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും കലാനിലയത്തിനും സ്ഥിര നാടകവേദിയെ പറ്റി വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് തുടങ്ങി ഉള്ള വിസ്മയങ്ങളാണ് പിന്നെ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യാത്രയിൽ ഞാനും ഒരു പങ്കാളിയായി. കാരണം എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ ആ കൂടി ഒരു ദിവസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, കൊടുങ്ങല്ലൂർ വീട്ടിൽ. അത് വീടിൻ്റെ പാലുകാജിൽ നിന്നാണ്. പിന്നീട് ഒരിക്കലും ഞാനും അച്ഛനും അമ്മയും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ച ഒരു ഓർമ്മ എനിക്കില്ല. എൻ്റെ ജീവിതം മുഴുവൻ നാടകത്തിൽ തിയേറ്ററിലായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് മുഴുവൻ തിയേറ്ററിലാണ്, പെർമനൻറ്റ് തിയേറ്ററാണല്ലോ. അവിടെ താമസിക്കാനും എല്ലാം അവിടെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ എല്ലാം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു, അച്ഛനും അമ്മയും ഞാനും എല്ലാം അവിടെ തന്നെ. അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, അച്ഛനും 100 പ്രശ്നം ബിസിനസ്സുകളാണുള്ളത്. നാടകമുണ്ട്, തനിത്രം പേപ്പറുണ്ട്, സിനിമ പ്രൊഡക്ഷനുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ഹോട്ടലുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരും, ആ സമയത്ത് അവിടെ ഉണ്ടാവും. പക്ഷേ അമ്മ തിയേറ്ററിൽ ഫുൾ ടൈം ഉണ്ടാവും. ഒരുപക്ഷെ അച്ഛനെൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അമ്മ തന്നെയായിരുന്നു. കാരണം അവിടുത്തെ അച്ഛനില്ലാത്ത സമയത്ത് അവിടുത്തെ ഇൻ്റേണൽ കാര്യങ്ങൾ മുഴുവൻ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും അമ്മയുടെ അടുത്താണ് ആദ്യം വരിക, എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ അച്ഛന് വലിയൊരു ശക്തിയായിരുന്നു അമ്മ. അപ്പോൾ ആ യാത്ര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന് ദൈവിടം വരെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു 4 തലമുറയാണ് ഈ നാടകം കാണുന്നത് അല്ലേ. ഇപ്പം നമ്മളായിരിക്കും 4 തലമുറയാണ്. അപ്പോൾ അവരുടെ ഒരു നമ്മൾ ഓരോ സ്ഥലത്തും നാടകം കളിക്കുമ്പോൾ അന്ന് കണ്ട ആൾക്കാർ അവരുടെ ഓരോ അനുഭവങ്ങളും എന്ന് പറയും. അത് വലിയൊരു രസമാണ് ഈ നാടകം. ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ് നാടകം കാണാൻ വരുമ്പോഴും നാടകം കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ അടുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഈ രക്തരക്ഷസ് കണ്ടതും കടമറ്റത്ത് കത്തനാർ നാടകം കണ്ടതും അന്ന് നാടകം കഴിഞ്ഞിട്ട് അന്ന് സൈക്കിളിൽ നാടകം കാണാൻ വന്നിട്ട് പേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഓരോരോ കഥകൾ ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് നാടകം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് കണ്ട് സാറിനെ കാണാൻ വന്നതാണ്, ഒരു പ്രത്യേക കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ ഈ നാടകം കാണാൻ വന്നതിൻ്റെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ വയറ്റിലിട്ടുകൊണ്ട് ഈ രക്തരക്ഷസ് നാടകം കാണാൻ വന്നു. അന്ന് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും നാടകത്തിന് ടിക്കറ്റ് കൊടുക്കില്ല. അപ്പോൾ അന്ന് ഇവർ വന്നപ്പോൾ ടിക്കറ്റ് കൊടുത്തില്ല. അവർ പോയി അച്ഛനെ പോയി കണ്ടു, എൻ്റെ അച്ഛനെ പോയി കണ്ടു. അച്ഛനും പറഞ്ഞു, വേണ്ട, അത് ഭയങ്കര സൗണ്ടും ഒത്തിരി പേടിക്കണമൊക്കെ അല്ലേ, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇവർ ഇപ്പോൾ ഈ അമ്മ താമസിക്കുന്ന ചേട്ടൻ്റെ കൂടെ ബോംബെയിലാണ്. അപ്പോൾ അവിടുന്ന് ഇവനെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്, എനിക്ക് നിന്നെ അന്ന് വയറ്റിലിട്ടുകൊണ്ട് കാണാൻ പറ്റാത്ത നാടകമാണ്, അതുകൊണ്ട് നീ എന്തായാലും പോയി നാടകം കാണുന്നു. അപ്പോൾ അങ്ങനെ ഓരോ അനുഭവം ഓരോ അടുത്ത്. പിന്നെ അവർ പറയും, എൻ്റെ അമ്മമ്മ വന്ന നാടകം കണ്ടത്, അച്ഛൻ വന്ന നാടകം കണ്ടത്, മുത്തശ്ശി വന്ന നാടകം കണ്ടത്, ഇങ്ങനെ അനുഭവങ്ങൾ. അത് വലിയൊരു രസകരമായ കാര്യം. കാരണം എന്നെ സംബന്ധിച്ചിട്ടൊരു മകൻ എന്ന നിലയ്ക്ക് അന്ന് അച്ഛനും അമ്മയും അതേപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ലെജൻസാണ് അല്ലേ.
ജഗതി എൻ കെ ആചാര്യ, നമ്മുടെ ജഗതിച്ചൻ്റെ അച്ഛനായ ജഗതി എൻ കെ ആചാര്യ, അദ്ദേഹമാണ് നാടകം രചിച്ചിരിക്കുന്നത്. അല്ലെ, പാട്ടുകൾ എഴുതിയ പാപ്പനം കോടി ലക്ഷ്മണൻ, അതിൻ്റെ മനോഹരമായ മ്യൂസിക് നൽകിയത് വി ദക്ഷിണാമൂർത്തിസ്വാമി, അതേപോലെ അതിൻ്റെ ബി ജി എം കൊടുത്തുള്ളത് എം ജി രാജശേട്ടൻ. അപ്പം അങ്ങനെ തൃപ്പൂണിത്തുറ കുമാരൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ, ഇതിൻ്റെ ടെക്നിക്സൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്. അപ്പം അങ്ങനെ വലിയൊരു ലെജൻസാണ്.

0: ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മലയാള നാടകത്തെ പറ്റിയും മലയാള നാടകത്തിൻ്റെ വളർച്ചയും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഈ കാലഘട്ടത്ത് ഒരിക്കൽ പോലും കലാനിലയത്തിനെ പറ്റിയോ, കലാനിലയം കൃഷ്ണനായരെ പറ്റിയോ, കലാനിലയത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയോ ഒരിക്കലും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യാറില്ല. പക്ഷെ അത് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, അതെന്താ അച്ഛനെ പറ്റിയോ കലാനിലയത്തെ പറ്റിയോ ഒന്നും ഒരു അക്ഷരം ഒരു സ്ഥലത്തും പറയാറില്ല. അതെന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരുന്നു. കാരണം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതം അതിന ഈ നാടകത്തിൽ ഇതിനപ്പുറത്ത് വലിയൊരു അത്ഭുതമൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ അച്ഛനും അമ്മയും അന്നത്തെ ആൾക്കാരും ചെയ്ത അവരുടെ ഒരു ഈ പ്രയത്നം ഇന്നത്തെ തലമുറയെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ നാടകം തുടങ്ങാനുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് എനിക്ക് ശക്തി തന്നത്, ധൈര്യം തന്നത് ജഗതിച്ചേട്ടനാണല്ലോ. ജഗതിച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ അമ്മ സമ്മതിക്കില്ലായിരുന്നു ഒരിക്കലും. എന്നുവെച്ചാൽ കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്താണ് വീണ്ടും ഞാൻ തുടങ്ങുന്നത്. ആഗ്രഹം പണ്ട് തൊട്ട് ഉണ്ടെങ്കിൽ പോലും ഇത് അച്ഛൻ എവറസ്റ്റിൻ്റെ മുകളിലാണ് ഈ നാടകം കൊണ്ട് വച്ചിരിക്കുന്നത് അല്ലേ. അന്നത്തെ കാലത്ത് ഒരു പക്ഷേ അച്ഛനുള്ള കാലത്ത് സിനിമ പോലും കലാനിലയത്തിൻ്റെ അത്രയും ടെക്നിക്കലി ഹൈടെക് ആയിരുന്നില്ല. പക്ഷേ ഞാൻ അച്ഛൻ മരിച്ച ഞാൻ തുടങ്ങുന്ന 2003 ആയി കഴിഞ്ഞപ്പോഴേക്കും സിനിമയൊക്കെ എത്രത്തോളം വലുതായി, ചാനലുകൾ വന്നു, സീരിയലുകൾ വന്നു. ആ കാലഘട്ടത്തിൽ വീണ്ടും ഞാനീ തുടങ്ങാമെന്ന് പറഞ്ഞത് വലിയൊരു സാഹസം തന്നെയായിരുന്നു. പക്ഷെ അതിന് ജഗതിച്ചേട്ടൻ അമ്മ സമ്മതിച്ചില്ല. അപ്പോൾ ജഗതിച്ചേട്ടൻ വന്ന അമ്മയോട് പറഞ്ഞ് സമ്മതിച്ച് ജഗതിച്ചേട്ടനും കൂടി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും കലാനിലയം എനിക്ക് തുടങ്ങാൻ പറ്റിയത്.
1: അന്ന് ഈ 2003 ഇത് വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം നാടകം തന്നെയായിരുന്നു
0: രക്തരക്ഷസ് തന്നെയായിരുന്നു.
1: അന്ന് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്നത് ഒന്ന് രക്തരക്ഷസ്, പിന്നെ കടമറ്റത്ത് കത്തനാർ, പിന്നെ അതുപോലെ
0: ഒരു 10-20 നാടകമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ ആദ്യം പറയുന്ന ഒരു 3 നാടകമുണ്ട്. ഫസ്റ്റ് പറയുന്ന 3 കടം, ഒന്ന് രക്തരക്ഷസ്, രണ്ടാമത് കടമറ്റത്ത് കത്തനാർ, പിന്നെ കായംകുളം കൊച്ചുണ്ണി. ഈ 3 നാടകമാണ് ആദ്യം ഒരു കലാനിലയം എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ആൾക്കാർ എപ്പോഴും പറയുന്നത്. കാരണം ഈ ഐതിഹ്യമാലയിലെ ചെറിയൊരു കഥയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. ഒട്ടും വലിയ സംഭവമൊന്നും ആയിരുന്നില്ല അത്. 60 കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്നും പറഞ്ഞ് രംഗത്ത് അവതരിപ്പിച്ച അച്ഛനാണ്. അതിൻ്റെ വിജയ സാധ്യതയും അതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളൊക്കെ അച്ഛനന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ കലാനിലയമാണ്. അതിനുശേഷമാണ് എത്രയോ സിനിമകൾ വന്നു, എത്ര സീരിയലുകൾ വന്നു. ഇപ്പം ലാസ്റ്റ് പോലും നിവിൻ പോളിയെ വെച്ചുള്ള സിനിമ വന്നു അല്ലേ. അപ്പോൾ ഈ അതിന് കാരണം കലാനിലയമാണ്. അതിൻ്റെ വിജയസാധ്യത കണ്ടിട്ട് തന്നെയല്ലേ സത്യം പറഞ്ഞത്. അതേപോലെ കടമറ്റത്ത് കത്തനായിരുന്നു പറഞ്ഞു, ചെറിയൊരു കഥ മാത്രമാണ് അതിനകത്തുള്ളത്. അതും 1965 ആ നാടകം രംഗത്തെത്തിച്ചത് അല്ലേ. അതും ആ നാടകത്തിന് ചുവട് പിടിച്ച് എത്ര സിനിമ വന്നു, സീരിയലുകൾ വന്നു. ദേ ഇപ്പോൾ വീണ്ടും സിനിമ ജയസൂര്യ വെച്ച് സിനിമ എടുക്കണം. അപ്പോൾ ഇതിനെല്ലാം കാരണം കലാനിലയം. കലാനിലയം ഇത് ഈ നാടകത്തിനെ പറ്റി ഇത്ര ദീർഘവീക്ഷണോടത്ത് ചെയ്ത അച്ഛൻ തന്നെയാണ്.
1: അച്ഛനെ ആ ഒരു രീതിയിൽ അച്ഛനായിട്ട് ഇപ്പോൾ താങ്കൾ മുതിർന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടോ?
0: ഒരിക്കലുമില്ല, അങ്ങനത്തെ ഒരാളല്ല അച്ഛൻ. ഞാൻ പറഞ്ഞില്ല, ഞാനും അച്ഛനും കൂടി അച്ഛനും ഞാനും കൂടി എത്ര എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് കണക്കെടുക്കാൻ പറ്റും. അത്ര നമുക്ക് ഇന്നത്തെ കാലത്തെ കാലഘട്ടം പോലെയല്ലല്ലോ. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചൊരു അത്ഭുതം. ഇപ്പം നമ്മുടെ കലാനിലയത്തിൻ്റെ നാടകം കാണുന്ന പോലെ ഒരു അത്ഭുതമായിരുന്നു എൻ്റെ അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അച്ഛനൊന്നും അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് അടുത്ത് വന്ന് കുഞ്ചിക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല സത്യം, വരാറില്ല സത്യം. അതിന് കള കിട്ടാറുമില്ല കേട്ടോ സത്യം പറഞ്ഞു. ഇടയ്ക്ക് അങ്ങനെ വരും, ഇടയ്ക്ക് ഇപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഫീല് വരും. നോക്കുമ്പോൾ അച്ഛനായിരിക്കും, ഇങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതുതന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ അച്ഛനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇതിനെപ്പറ്റി നാടകത്തിനെ പറ്റി ഞാൻ പറയും, ഇന്നുവരെ എന്നെപ്പറ്റി എനിക്ക് അച്ഛൻ നാടകത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എനിക്ക് സംവിധാനം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. നാടകത്തിൻ്റെ ടെക്നിക്സിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ റിഹേഴ്സിൽ നടക്കുമ്പോൾ അച്ഛൻ്റെ പിന്നിലിരുന്ന് കണ്ടുപഠിച്ചതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് കുഞ്ഞു കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തും ആർട്ട് വർക്ക് നടക്കുന്ന സ്ഥലത്തും മേക്കപ്പിൻ്റെ റൂമിലും ഇതോടെ തന്നെയാണ് ഞാൻ കളിച്ചും വളർന്നുവെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് നടന്നത്. അപ്പോൾ അത് കണ്ട് ഒരു ശീലമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ട് പഠിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയാലും പഴയ നാടകത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും എനിക്ക് കാണാപ്പാടുമാണ്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷേ ഇപ്പം ഞാൻ മറ്റ് വേറൊരു തരത്തിലുള്ള നാടകമൊന്നും എന്നെ കൊണ്ട് സംവിധാനം ചെയ്യാനും എടുക്കാനും എനിക്കറിയില്ല. പക്ഷേ കലാനിലയത്തിൻ്റെ സ്റ്റേജിൽ ഒരു 100 പേരോ 150 പേരോ 200 പേരോ വെച്ചൊരു നാടകം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് വേറൊന്നും എനിക്കറിയില്ല.
1: ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മളതിൻ്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച തൃപ്പൂണിത്തുറ കുമാരൻ നായരെ കുറിച്ച്.
0: അതെ അതെ.
1: അപ്പോൾ പുതിയ 2003 വന്നപ്പോൾ ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആധുനിക കാലം വന്നു, സങ്കേതങ്ങൾ മാറി. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ പാർട്ടൊക്കെ ഇതിൽ നാടകത്തിലേക്ക് കൊണ്ടുവരാനും അതിന് ആരെങ്കിലും പ്രത്യേക സഹായം തേടിയിരുന്നോ, അതോ താങ്കൾ തന്നെ അത് ഡിസൈൻ ചെയ്യായിരുന്നു?
0: അല്ല, ഞാൻ പറയാം, അച്ഛൻ മരി

0: 1980 മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 2003 അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അന്ന് കുമാരനായര മാമൻ ഉണ്ടായിരുന്നു, അതുപോലെ സെറ്റൊക്കെ വരുന്ന ജഗന്നാഥൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയയും കൂടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മാറ്റങ്ങൾ വേണമല്ലോ, അച്ഛൻ നടത്തിയ അതേപോലെ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്ക് വലിയൊരു സഹായമായിട്ട് അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അതിനും മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു നമ്മുടേതായ ഐഡിയ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ വീണ്ടും 2023 ഞാൻ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ഈ സമയത്ത് അന്ന് ആരുമില്ല. പക്ഷേ അന്ന് എല്ലാം മൊത്തം മാറ്റി, കാരണം പണ്ടത്തെക്കാളൊക്കെ എത്രത്തോളം മാറി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് വളരെയധികം മാറിയില്ലേ. ഇപ്പോൾ ഈ ഐഡിയാസെല്ലാം എൻ്റേതായ ഒരു ഇതിൽ കൂടെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിന് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് തന്നെ അച്ഛൻ ഉണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റിയത്. കാരണം അന്നത്തെ സെറ്റുകൾ മുഴുവൻ വരച്ച സെറ്റുകളായിരുന്നു. ഇപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് ഒരു 3D ടൈപ്പ് സെറ്റുകളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ പണ്ട് ഗാനരംഗങ്ങളൊക്കെ എന്താ പറയുക, നായകനും നായികയും നോക്കി നിന്ന് പാടുന്നതായിരുന്നു. 2003 വന്നപ്പോൾ തന്നെ ഞാൻ പല പല ലൊക്കേഷനിലാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമാക്കിയിട്ടാണ് ഇപ്പോൾ നാടകം ഈ ഗാനരംഗങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അതിനകത്ത് ശശികല, ഈ രക്തരക്ഷത്തിൽ നാടകത്തിൽ ശശികല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഡ്രീം സീൻ. അത് കഴിയുമ്പോൾ ആൾക്കാർ കൈയടിക്കും. അത് വലിയൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം. അത് ഈ കാലഘട്ടത്തിലല്ലേ, ഇത്രയും വലിയ സിനിമകളും ഇത്രയും വലിയ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിൻ്റെ ഒരു ഗാനരംഗം, സാധാരണ സിനിമയിൽ പാട്ട് പാടുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നൊരു കാലഘട്ടമാണ് അല്ലേ, അപ്പോൾ അവരെ പിടിച്ചിരുത്തി അവരിൽ നിന്നൊരു കയ്യടി മേടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഐഡിയാസിലാണ് മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ രക്തരക്ഷസിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പണ്ട് ഈ രക്തരക്ഷസിൽ വളരെയധികം കോമഡി സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ കോമഡിയൊക്കെ എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കോമഡി സീൻസ് ഒക്കെ മാറ്റി. പിന്നെ രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്.
1: ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകനുമായ അനന്ത പത്മനാഭൻ തന്റെ നാടകജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇന്നത്തെ ആർട്ട് കഫേയിൽ കേട്ടത്. ഇതിന്റെ 2 ഭാഗം നാളെ കാലത്ത് 8:30 ആർട്ട് കഫേയിൽ തുടർന്ന് കേൾക്കാം. നിർവഹണ സഹായം ധന്യ സി എസ്.
2: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മോലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ 1 ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
6: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്ന് ആദ്യം കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിന് വേണ്ടി ദീപക് സൂരജ് സന്തോഷ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
1: കണ്ണുങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് വേണ്ടി നിതിൻ കെ ശിവ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം, മിഥുൻ മുകുന്ദൻ.

0: മകനെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: ചിത്രം അൻപോട് കൺമണി, വിനീത് ശ്രീനിവാസനും സിത്താര കൃഷ്ണകുമാറും പാടിയത്. ഗാന രചന മനു മഞ്ജിത്, സംഗീതം സാമുവൽ എബി.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടിയിൽ ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM പ്രധാന വാർത്തകൾക്ക് ശേഷം ഗാനോപഹാരത്തിൽ തുടരും.

എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിന് ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ബിജെപി പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി അമിത്ഷായെ നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയാണ് കേന്ദ്ര നിരീക്ഷകൻ. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെച്ചെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റാണെന്നും PIB അറിയിച്ചു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:00 ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ പ്രദർശിപ്പിക്കും. മഞ്ചേശ്വരത്ത് കടൽത്തീരത്ത് കളിക്കുകയായിരുന്ന 6-വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു. കർണാടക സ്വദേശിയായ ഫൈസാനാണ് മരിച്ചത്. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8 കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിന് ഇറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FC യാണ് കാലിക്കറ്റ് നേരിടുക. FM പ്രധാന വാർത്തകൾ ഇനി 10:00.

0: വിളയുന്നത്.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരത്തിൽ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിലെ ഗാനം വൈക്കം വിജയലക്ഷ്മി പാടിയത്.

0: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
1: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരത്തിൽ പഴഞ്ചൻ പ്രണയം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം. ബി കെ ഹരിനാരായണന്റെ വരികൾ, സതീഷ് രഘുനാഥന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിച്ചത്
1: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ കെ ഗായത്രി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടിലെ ശിശുരോഗ വിദഗ്ധയാണ്. കുട്ടികളിൽ ചെറുപ്പത്തിൽ കാണുന്ന അസാധാരണമായ ശാരീരിക വളർച്ച എപ്പോഴും അമിതവണ്ണമാകണമെന്നില്ല. ഒരു ചെറിയ വിഭാഗത്തിന് അത് ഹോർമോണുകളുടെ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രിക്കോഷ്യസ് പ്യുബർട്ടി എന്ന അവസ്ഥയുമാകാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് പ്രിക്കോഷ്യസ് പ്യുബർട്ടി എന്ന ഈ അവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് പ്രിക്കോഷ്യസ് പ്യുബർട്ടി? പെൺകുട്ടികളിൽ 8 വയസ്സിന് മുൻപും ആൺകുട്ടികളിൽ 9 വയസ്സിന് മുൻപോ പ്രായപൂർത്തിയാകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിനെയാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യുബർട്ടി എന്ന് പറയുന്നത്. പെൺകുട്ടികളിൽ സ്തനങ്ങളുടെ വളർച്ച, ഗുഹ്യഭാഗത്തെ രോമ വളർച്ച, ആർത്തവത്തിന്റെ തുടക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ആൺകുട്ടികളിൽ വൃഷ്ണങ്ങളുടെയും ലിംഗത്തിന്റെയും വളർച്ച, ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങൾ, മുഖത്തും ശരീരത്തുമുള്ള രോമം വളരുന്നത് തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ. ഇതിനർത്ഥം കുട്ടിയുടെ ശരീരത്തിൽ നേരത്തെ തന്നെ കൗമാര പ്രക്രിയ ആരംഭിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് പ്രിക്കോഷ്യസ് പ്യുബർട്ടിയെ രണ്ടായി തിരിക്കാം. 1 സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യുബർട്ടി, 2 പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യുബർട്ടി. സെൻട്രൽ പ്രിക്കോഷ്യസ് പ്യുബർട്ടി ആണ് നമ്മൾ കൂടുതലായി കാണുന്നത്. മിക്കപ്പോഴും ഇതിന് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ സാധിക്കാറില്ല. എന്നാൽ ചിലപ്പോൾ തലച്ചോറിലെ മുഴകൾ, അതായത് ട്യൂമേഴ്സ്, പരിക്കുകൾ, ചില ജന്മനാ ഉള്ള പ്രശ്നങ്ങൾ എന്നിവ കാരണം ഇത് സംഭവിക്കാം. പെരിഫറൽ പ്രിക്കോഷ്യസ് പ്യുബർട്ടി, ഇത് ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നിവയുടെ അമിതമായ ഉൽപാദനം മൂലമാണ് സംഭവിക്കുന്നത്. അണ്ഡാശയങ്ങൾ, അതായത് ഓവറീസ്, വൃഷ്ണങ്ങൾ, ടെസ്റ്റിസ് അല്ലെങ്കിൽ എഡ്രിനൽ ഗ്രന്ഥി എന്നിവയുള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമാകാം. ഇത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഈ കുട്ടികളിൽ തുടക്കത്തിൽ അവരുടെ പ്രായത്തിനുമുള്ള മറ്റുള്ളവരെക്കാൾ ഉയരം കൂടുതലായിരിക്കും. എന്നാൽ ഹോർമോൺ മാറ്റങ്ങൾ കാരണം അസ്ഥികളുടെ വളർച്ച നേരത്തെ നിൽക്കുകയും തൽഫലമായി അവർക്ക് വേണ്ട ഉയരം ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ശാരീരിക മാറ്റങ്ങൾ കാരണം കുട്ടികൾക്ക് ആത്മവിശ്വാസം കുറയാനും ലജ്ജ തോന്നാനും അവരുടെ കൂട്ടുകാരായി ഇടപെടാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട്. ലൈംഗിക വളർച്ച നേരത്തെ ഉണ്ടാകുന്നത് കൊണ്ട് അവരുടെ പ്രായത്തിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിക്കുകയും വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? പെൺകുട്ടികളിൽ 8 വയസ്സിന് മുൻപോ അല്ലെങ്കിൽ ആൺകുട്ടികളിൽ 9 വയസ്സിന് മുൻപോ പ്രായപൂർത്തിയാകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. ചികിത്സയ്ക്ക് പ്രധാനമായി 2 ലക്ഷ്യങ്ങളാണ്. 1 ഹോർമോൺ ചികിത്സ നൽകി വളർച്ചയുടെ വേഗത കുറയ്ക്കുക. 2 മാനസിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക. ശാരീരിക മാറ്റങ്ങൾ സാവധാനത്തിലാക്കി കുട്ടികൾക്ക് അവരുടെ മാനസിക വളർച്ചയുമായി പൊരുത്തപ്പെടാൻ സമയം നൽകുക. പ്രിക്കോഷ്യസ് പ്യുബർട്ടി ഒരു പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയെ തോന്നിയേക്കാം. എങ്കിലും നേരത്തെയുള്ള രോഗനിർണയവും കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ മിക്ക കുട്ടികൾക്കും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നന്ദി.
2: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
1: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
4: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
1: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
4: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: ഗാനോപഹാരത്തിൽ പെൻഡുലം എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് ദിലീപ് നായരും സാധിക കെ ആർ, ജ്വൽ റോസ് എന്നിവർ പാടിയത്. ഗാനരചന ലിഷ ജോസഫ്, സംഗീതം ജീൻ പി ജോൺസൺ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ആകാശവാണി കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു, ഇനി നിറഞ്ഞാട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്തൊന്നും നേരിടാതിരുന്ന വലിയൊരു പരാജയമാണ് ഇടതുമുന്നണിയെ കാത്തിരുന്നത്. യു ഡി എഫിനാവട്ടെ, അവരുടെ കണക്കുകൾ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ജനഹിതം പുറത്തുവന്നത്. വൻ ഭൂരിപക്ഷവുമായി ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം ഏതാണ്ട് 40-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും പരാജയത്തിന് കാരണമായി പലരും എടുത്തു പറയുന്നുണ്ട്. ആദ്യം പ്രചാരണം ആരംഭിച്ച എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിലെ ഭരണനേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് മൂന്നാമൂഴം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ. മാത്രവുമല്ല, യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയം അവസാന നിമിഷം വരെ വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അതും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ലഭിക്കുന്ന അവസരമായി ഇടതു നേതാക്കൾ കണ്ടു. അതേസമയം യു ഡി എഫ് ആവട്ടെ തർക്കങ്ങളൊക്കെ പറഞ്ഞ് ഒതുക്കി അവസാന ദിവസങ്ങളിൽ ടീം യു ഡി എഫ് ആയി പ്രവർത്തനം നടത്തി എന്നാണ് കേരള സമൂഹം പിന്നീട് കണ്ടത്. എൻ ഡി എയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. അവർ എ ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടെത്തിയ 30-ഓളം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ശക്തമായ രീതിയിൽ ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എൻ ഡി എ 10-ഓ അതിലധികമോ സീറ്റ് വരെ നേടിയേക്കാം എന്നൊരു ധാരണ പോലും ഉണ്ടായി. പക്ഷേ ഫലം വന്നപ്പോൾ 3 സീറ്റ് എൻ ഡി എ സ്വന്തമാക്കി. ഇതിനു മുമ്പ് കേരള നിയമസഭയിൽ 1 സീറ്റിൽ മാത്രമാണ് ബി ജെ പി നേരത്തെ വിജയിച്ചിട്ടുള്ളത്.
3: കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തുകൊണ്ടും വളരെ സവിശേഷമായ ഒന്നാണ്. കാരണം 102 സീറ്റുമായി ആത്മവിശ്വാസത്തോടെ യു ഡി എഫ് ജയിച്ചു കയറി എന്ന് മാത്രമല്ല, എൽ ഡി എഫ് 35 സീറ്റിലേക്ക് കൂപ്പുകുത്തി എന്നതും എൻ ഡി എ 3 സീറ്റിൽ ജയിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റു എന്നത് ചെറിയ കാര്യമല്ല. മാത്രമോ, എൽ ഡി എഫിന്റെ 50 സിറ്റിംഗ് MLA മാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതേസമയം യു ഡി എഫിന്റെ മത്സരിച്ച 32 MLA മാരും ജയിച്ചു കയറി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡിട്ടു എന്ന് അവകാശപ്പെട്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രചാരണവുമായി എത്തിയത്. കിഫ്ബി അടക്കം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാതയുടെ വികസനം, അതുപോലെ കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രചാരണം, ക്ഷേമ പെൻഷനുകളുടെ വർധന, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൽ ഡി എഫ് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല എന്നതാണ് ഫലം കാണിക്കുന്നത്. യു ഡി എഫ് ആകട്ടെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വളരെ കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അവരുടെ പ്രചാരണം പൂർണ്ണമായും കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെട്ട വികസനം, അത് ജനങ്ങൾക്ക് ഇടയിൽ ഏശില്ല, ഞങ്ങൾ കേരളത്തെ മാറ്റിപ്പണിയും എന്ന് പറഞ്ഞ് പ്രചാരണ രംഗത്ത് മുന്നേറി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നേരിട്ടത്. 3 മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരുമാണ് ബി ജെ പി നേടിയത്. ഇതിൽ ചാത്തന്നൂര് അങ്ങനെ വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലം അല്ല. ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ 3 അംഗങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. അതുകൊണ്ട് അവർക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാണ് എന്നത് തന്നെ പറയാം.
2: പരാജയ കാരണങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ നമ്മൾ എത്തിച്ചേരുന്നത് മിക്കവാറും ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷികളായ സി പി ഐ എമ്മിന്റെ ചില പിഴവുകളിലേക്കാണ്. അതിന് പ്രകട ഉദാഹരണമാണ് എൽ ഡി എഫിലെ സി പി ഐ മന്ത്രിമാരുടെ മികച്ച വിജയം. അപ്പോൾ പ്രശ്നം ഇടതുമുന്നണിക്കായിരുന്നോ അതോ അതിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിക്കായിരുന്നോ എന്നതാണ് ഇനി കേരളം പരിശോധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇടതു പാർട്ടികളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില നയം മാറ്റങ്ങൾ കേരളത്തിലെ ഇടതു പാർട്ടികൾക്കുള്ളിൽ ഉണ്ടായി.

0: എന്നും അത് വലിയൊരു അപജയമായി എന്നും കരുതുന്ന നിരവധി രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തി കേന്ദ്രീകൃതമായി മാറുമ്പോൾ കേഡറിനുള്ളിൽ പോലും ഉണ്ടാകാവുന്ന ആ ഒരു അതൃപ്തി, അത് കേരളത്തിൽ പ്രകടമായി എന്ന് പറയാതെ വയ്യ. ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന സങ്കല്പം തിരുത്തി കുറിക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ വേദികളിലും മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു. 150-ലേറെ കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകാനായി എന്നത് ഒരിക്കലും വില കുറച്ച് കാണേണ്ട ഒരു നടപടിയല്ല. പക്ഷേ എന്നിട്ടും വയനാട് മാറി ചിന്തിച്ചു. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതിയാണ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം. ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വൻ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാകുന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പോൾ ഇത്തരം പദ്ധതികളെ ആരും വില കുറച്ച് കാണുന്നില്ലെങ്കിലും ജനമനസ്സുകളിലേക്ക് എത്തിച്ചേരാനും അവരുടെ ഹിതം സ്വന്തമാക്കാനും LDFന് കഴിയാതെ പോയി. ഈ വിഷയം പാർട്ടി നേതൃത്വവും വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്.
1: പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷത്തിനകത്ത് മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായിട്ട് ആഴത്തിൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്, ഒക്കെ പരിശോധിക്കേണ്ടിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ. ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഏകീകൃതമായ അല്ലെങ്കിൽ കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് അതിന്റെ റിവ്യൂ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പാർട്ടി. ഇതിൽ നിന്നെല്ലാം ശക്തിയായ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
2: UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മാറ്റുകൂട്ടിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൂടിയാണ്. 20-ലേറെ MLA വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതുകൂടാതെ UDFൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഇടപെട്ട് UDFനെ നേർവഴിക്ക് നടത്തിക്കുന്ന നിലപാടും മുസ്ലിം ലീഗ് പലപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ലീഗ് വഹിച്ച പങ്ക് ചെറുതായി കണ്ടുകൂടാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി വോട്ടർമാരുടെ മനസ്സാണ്. അവർ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ നേരത്തെ അവകാശപ്പെട്ടതാണ് പുതുതലമുറ വോട്ടർമാർ UDFനെ വരവേൽക്കും എന്നത്. സതീശന്റെ പ്രഡിക്ഷൻ ശരിയായി എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സതീശൻ ജനങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും പ്രധാനപ്പെട്ടതാണ്. UDF ഏറെ കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്ന്.
3: ജനങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ വിജയം UDF നേതാക്കൾക്കും ലക്ഷക്കണക്കിന് വരുന്ന UDF പ്രവർത്തകർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ കഠിനാധ്വാനം കൂടിയാണ്. പിന്നെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. ഈ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായൊരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ കേരളത്തെ പുനർനിർമ്മിക്കുമെന്നൊരു വാക്ക് കൊടുത്തു. ഭാവി കേരളത്തെ സൃഷ്ടിക്കുമെന്ന് അത് ചെറുപ്പക്കാരെ എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത തരത്തിലുള്ള സെക്യുലർ സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ മതേതര നിലപാട്. ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പ് മലയാളികൾ രാജ്യത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഇത് ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. കേരളത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തു. പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഉജ്ജ്വലമായ വിജയം UDFന് സമ്മാനിച്ചിട്ടുള്ളത്. ടീം UDF ഒരു വലിയ ഫാക്ടറാണ്. അതുകൂടാതെ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി UDF വിട്ടുപോയ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരാൻ 90% ആളുകളെയും തിരിച്ചുകൊണ്ടുവന്നു. UDF ഒരു കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള സംഘടനയ്ക്ക് അപ്പുറം ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറി. പിന്നെ CPM ഒരു തീവ്ര വലതുപക്ഷ ലൈനിലേക്ക് പോയി, ഞങ്ങളൊരു നെഹ്റുവിയൻ ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ അത് കേരളം അത് അംഗീകരിച്ചു. ഇടതുപക്ഷ സഹയാത്രികരും CPM പ്രവർത്തകരാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സി പി എം വിട്ടു വന്ന

0: മൂന്ന് പ്രമുഖരായ നേതാക്കൾ ജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടി ദേശീയ നേതൃത്വമാണ്, അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി വരും, ബാക്കി ഘടകകക്ഷികളെല്ലാം ചർച്ച ചെയ്ത് അവരുടെ മന്ത്രിമാരും വരും. വളരെ പെട്ടെന്ന് തീരുമാനങ്ങളുണ്ടാകും.
1: ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ, ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് അവർ മാത്രമല്ല, NDAയുമുണ്ട്. NDA നേരത്തെ പറഞ്ഞതുപോലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന ഏതാനും നേതാക്കളെ മത്സരിപ്പിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ അവർ കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ കേരള സമൂഹത്തിന് ഏറെക്കുറെ അപരിചിതം എന്ന് തന്നെ പറയാവുന്നവരാണ്. നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്നത് കൂടുതൽ സീറ്റുകൾ നേടുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തി. മാത്രവുമല്ല, പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി നടത്തിയ പരാമർശവും പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ വോട്ടിന് കോഴ വിവാദവും NDAയുടെ സാധ്യതയെ ഒരു പരിധിവരെ ബാധിച്ചു. തിരുവനന്തപുരത്ത് വളരെ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അസമയത്തെ അനുചിതമായ ചില പരാമർശങ്ങൾ പ്രചാരണ രംഗത്ത് അവർക്കുണ്ടായിരുന്ന ജനസ്വാധീനത്തെ കുറച്ചൊന്നുമല്ല ബാധിച്ചത്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നേടിയ 3 സീറ്റുകൾ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കുറേ നാളായി സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. ഇനി ആ അവസ്ഥ ഉണ്ടാവില്ലെന്നും ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ BJPയുടെ 3 MLA അവിടെ ഉണ്ടായിരിക്കും എന്നുമാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്.
2: ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്ന ഒരു കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തന്ന് 3 MLAമാരെ ജയിപ്പിച്ച് ഒരു എലക്ഷൻ ആയിരുന്നു ഈ എലക്ഷൻ. ഞാൻ ഈ ഇലക്ഷന്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും. രണ്ടാമത്തത്, 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിയിന്റെ ഒരു റോൾ ആരും നടപ്പിലാക്കിയില്ല, ആരും ചെയ്തില്ല. ശബരിമല കൊള്ള നടക്കുമ്പോൾ, ജനങ്ങളുടെ ദ്രോഹം നടക്കുമ്പോൾ പറയാനും ചെയ്യാനും അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്നു, അവർ മൗനം പാലിച്ചു. 3 MLAമാരുണ്ടാവും, ജനങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉയർത്തി സംസാരിക്കാനും, അത് മാത്രമല്ല ഇനി ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിലെ ഉള്ളിൽ ഉണ്ടാവും. ഇന്ന് ഈ വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു.
3: വരും ദിവസങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിലേക്ക് മുന്നണികൾ അവരുടെ ചർച്ചകൾ സജീവമാക്കുകയാണ്. കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അതോ ഡൽഹിയിൽ നിന്ന് വരുന്ന KC വേണുഗോപാലാണോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിശ്രമിക്കും എന്നാണ് നാം കരുതുന്നത്.
1: കോൺഗ്രസിലും UDFലും മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാൻ പര്യാപ്തരായ ഒട്ടേറെ നേതാക്കളുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഇത്തവണയും തെരഞ്ഞെടുപ്പ് വിജയിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങളിൽ കാണുന്ന മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും മാധ്യമസൃഷ്ടി മാത്രമാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ ഈ 3 പേരല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത ഇല്ലെന്നും പറയാൻ വയ്യ. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നേരിൽ കാണാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കുറേയേറെ ദിവസങ്ങൾ കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിലെയും രാഷ്ട്രീയ സാഹചര്യവും മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ തന്ത്രങ്ങളും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പുറപ്പാട് മുതൽ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം വരെ നമ്മൾ ചർച്ച ചെയ്തു. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരിക്കൽ കൂടി പൂർണ്ണമായി കഴിഞ്ഞു. ഏത് പാർട്ടിയായാലും ഏത് മുന്നണിയായാലും ജനങ്ങളെ മുന്നിൽ കണ്ട് അവരുടെ ഉന്നമനത്തിനായി മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് അവർ എന്നും പിന്തുണയ്ക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനും ഇതുപോലെ ഒരു അവസരം ലഭിക്കട്ടെയെന്നും ജനക്ഷേമത്തെ മുൻനിർത്തി മികച്ച ഭരണം കാഴ്ചവെക്കട്ടെയെന്നും നമുക്ക് ആശംസിക്കാം.

തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അവതരണം അനിൽചന്ദ്രൻ, വി കെ സുരേഷ്. നിർവഹണം കവിതാകൃഷ്ണൻ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദുൻകി എന്ന ചിത്രത്തിനു വേണ്ടി അരിജിത് സിംഗ് പാടിയത്. ഗാനരചന ഇർഷാദ് കമൽ, സംഗീതം പ്രീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം.
10: രാഷ്ട്രപതി ദ്രൗപദി മുർമു വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം

0: ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അമൃത്സറിലെ ഖാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ജയം. FM പ്രധാന വാർത്തകൾ കേൾക്കാം. ഇനി
1: ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും S. ജാനകിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം KJ ജോയ്.

പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയ UDFൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ 3 പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA മാരെ നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത MLA മാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയിയുടെ തമിഴക വെട്ടിക്കഴകം മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ TVK പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CPI, CPIM എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. അസമിൽ BJP കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കം വിഷയങ്ങളും ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലക്സുകൾ ഉയർന്നത്. P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂവെന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPIMൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബേപ്പൂരിലെ UDF തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K.പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ UDF ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം UDFന് ഉണ്ടായതെന്നും CPIMനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. March 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിന് BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയും നിയമിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കം ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടുതട്ടിപ്പും ഉണ്ടായെന്നും
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും BJP വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് BJP നേതാവ് ബിമൽ ശങ്കർ നന്ദ

0: ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കൊൽക്കത്തയിൽ സൈന്യം എത്തിയെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വ്യാജ വീഡിയോകളിൽ കാണുന്നത് പൂർണ്ണമായി തെറ്റാണെന്ന് PIB വിശദീകരിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് PIB അഭ്യർത്ഥിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് 4,800 കോടിയിൽപ്പരം രൂപയുടെ താങ്ങുവില ഏർപ്പെടുത്തി. ഈ വർഷത്തെ റാബി വിള സീസണിൽ കർണാടകയിൽ താങ്ങുവിലയിൽ 9,000 മെട്രിക് ടണ്ണിലധികം സൂര്യകാന്തി സംഭരിക്കുന്നതിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അംഗീകാരം നൽകി. ഇതിൻ്റെ ആകെ താങ്ങുവില മൂല്യം 69 കോടി രൂപയിൽ കൂടുതലാണെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പയറിൻ്റെ പരമാവധി സംഭരണ പരിധി 800,000 മെട്രിക് ടണ്ണായി ഉയർത്തി. പയറിന് സംഭരണ കാലയളവ് 30 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. രാജ്യത്ത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ വായനാ സംരംഭങ്ങളെ പിന്തുണക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ഭേദഗതി ബിൽ 2026 പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അമൃത്സറിലെ കാസ കൻ്റോൺമെൻറ്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. സംഭവത്തിൽ ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. രാത്രി 11:00 നും 11:45 നും ഇടയിലാണ് സ്ഫോടനമുണ്ടായതായി വിവരം ലഭിച്ചതെന്ന് അമൃത്സർ റൂറൽ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. കൻ്റോൺമെൻറ്റ് മതിലിനു നേരെ ആരോ വലിച്ചെറിഞ്ഞ ഉഗ്രത കുറഞ്ഞ സ്ഫോടക വസ്തുവാണ് പൊട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെൻറ്റർ ഫോർ ജോയിൻറ്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5ഉം ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8ഉം മലയാള വിഭാഗത്തിൽ 17ഉം സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. കേരള പ്രീമിയർ ലീഗിൻ്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിന് ഇറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FC ആണ് കാലിക്കറ്റ് നേരിടുക. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. ഇന്നലെ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FC തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ SP വെങ്കടേഷിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്. പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റിൽ വിപണിയിൽ ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,875 രൂപയും

0: അവന് 1560 രൂപ വർദ്ധിച്ച് 11960 രൂപയുമായി.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്,
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
3: പ്രിയ ഗീതം.
0: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി വിളിക്കാം. വിളിക്കാനുള്ള നമ്പറുകൾ 2366174, 2366176. എസ് ടി ഡി കോഡ് 0495. മൊബൈൽ നമ്പർ പറയാം, 9444444800. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: വട്ടക്കിണറിൽ നിന്നും ലത ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയഗീതത്തിൽ. ഇനി ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. എം ജി ശ്രീകുമാറും ഒപ്പം ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിൽ ഇനി മിഴി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ശരത് വയലാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വള്ളിക്കുന്നിൽ നിന്നും സുനിൽ.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിൽ ഇനി മ്യാവ് എന്ന ചിത്രത്തിനായി അദീഫ് മുഹമ്മദ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചാലിയത്ത് നിന്ന് സീനത്ത്.

ചിത്രൻ, പാപ്പി, അപ്പച്ച, മധുബാലകൃഷ്ണനും സുജാതയും പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പയ്യന്നൂരിൽ നിന്നും രാധ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരം മികച്ച മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് IBCA ഉച്ചകോടി 2026 ലോഗോയുടെയും വെബ്സൈറ്റിന്റെയും പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിലെ ഇന്ദിര പര്യാവരൺ ഭവനിലാണ് പരിപാടി. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് സുരക്ഷാ ശ്രമമായി മാത്രമാണെന്നും റൂബിയോ പറഞ്ഞു. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP JB മേത്തർ. മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും JB മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1560 രൂപ കൂടി 110,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ചിത്രം അദ്വൈതം.

ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. ആവശ്യപ്പെടേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് എടക്കാട് നിന്നും അക്ഷയ.

0: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാവും പ്രവേശനം. ഇന്റേണൽഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 04842422275.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ONV കുറുപ്പ് രവി ബോംബെ കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ച ഗാനം. ചിത്രം വൈശാലി. ഈ ഗാനം ആവശ്യപ്പെട്ടത് മീനു ബാബു കൊമ്മേരി.

0: കാലിക്കറ്റ് സർവകലാശാല സ്പോർട്സ് NCC പങ്കാളിത്തം കാരണം നാലാം സെമസ്റ്റർ BA BSc BCA April 2025 റെഗുലർ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ May 11 മുതൽ സർവകലാശാല ക്യാമ്പസിലെ ടാഗോർ നികേതൻ ഹാളിൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിൽ.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുഎച്ച്ഒയിസിൽ ഇനി വെള്ളിമാടുകുന്നിൽ നിന്നും ഗീതു എം ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം നോവൽ. വിജയൻ ഈസ്റ്റ് കോസ്റ്റിന്റെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ചത്.

IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേണൽഷിപ്പാണ് ലഭ്യമാക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേണൽഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബന്ധപ്പെടണം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആലപ്പുഴ കാവുങ്കലിൽ നിന്ന് വിശ്വേശ്വരൻ, അജിത, അനഘ എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ചിത്രം സമ്മർ ഇൻ ബത്ലഹീം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

യുവചോയ്സിൽ ഇനി മണ്ണൂരിൽ നിന്നും ജിഷ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മിഥുനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാർ ആലപിച്ചത്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ടിക്കോടിയിൽ നിന്നും ജിജില രാജീവൻ ആവശ്യപ്പെട്ട ഗാനം. വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ചത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിൽ ഇനി കേൾക്കാം എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ശ്രീനിവാസ് ആലപിച്ചത് ചിത്രം ദോസ്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് നരിക്കുനിയിൽ നിന്നും രമ്യ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവ ചോയ്സിൽ കേൾക്കാം മണിയൂരിൽ നിന്ന് സിന്ധു, ബേബി, മിയ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

യു എ ചോയ്സിൽ ഇനി ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം യുവ ചോയ്സിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കൂമുള്ളിയിൽ നിന്ന് സിന്ധു.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവിക കപ്പൽ സുനയന മ്യാൻമാറിലെ യാങ്കോൺ ഹാർബറിൽ എത്തി. ഇന്ത്യ മ്യാൻമർ ഉഭയകക്ഷി സമുദ്ര ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് നാവിക കപ്പൽ എത്തിയത്. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി ഡി സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയറാലി നടത്തും. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസറായി കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതി നേരിടുന്നയാൾ നിയമിക്കപ്പെടുന്നത്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻതിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ പട്ടുവത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടുവം കവുങ്കലിലെ നമ്പർ 1 നാരായണിയാണ് മരിച്ചത്. മുക്കത്ത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മുക്കം ബട്ടൺ ഹൌസ് എന്ന കേന്ദ്രത്തിനാണ് തീപിടിച്ചത്. മുക്കം, മാവൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
3: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. എവർഗ്രീൻ ഡിവൈസ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്. കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ 3 പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.

0: മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA മാരെ നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജെബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണമെന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത MLA മാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയ്യുടെ തമിഴക വെട്രിക്കഴകം നിയമസഭാ മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ TVK പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CPI, CPIM എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ലോക്ഭവനിലെത്തും. അസമിൽ BJP കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. March 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കമാരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തെ പ്രമുഖ നേതാക്കൾ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുധാകരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നുവെന്നും KC വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തല പ്രവർത്തന പാരമ്പര്യം നേടിയ നേതാവാണെന്നും വിവാദം ഉണ്ടാക്കാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെത്തിയത് മഹാരാഷ്ട്ര PCC പുനഃസംഘടന ചർച്ച ചെയ്യാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ പേരിൽ ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ളക്സുകൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPIMൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാവ് VD സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയ റാലി നടത്തും. UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിൽ അനുമോദിക്കും. നിയുക്ത MLA മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ്. ബേപ്പൂരിലെ UDF തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ UDF ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം UDFനുണ്ടായതെന്നും CPIMനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്ന തീരുമാനത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഈ തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: രാവിലെ 7:05

0: കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FCയെയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വാണിജ്യ പാചക വാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിൽ അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനം. ഭക്ഷണവുമായും ശരീരവുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആസ്വാദ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനാചരണ പ്രമേയം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:00 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5, ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8, മലയാള വിഭാഗത്തിൽ 17 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 1560 രൂപ കൂടി 1,10,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിന് സമീപം വടക്കേ പോയിലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. കല്ലുപറമ്പത്ത് മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത്. കുട്ടിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കയ്യിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ നിലപാടിനെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അപലപിച്ചു. ബംഗാളിലെ ജനാധിപത്യ വിരുദ്ധതയുടെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം LDFനെതിരായ ജനവികാരമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നടപടികൾക്കെതിരായ ജനവിധിയാണെന്നും ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ചെന്നൈ ലോക്ഭവനിലെത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കും.

തൃക്കൊടുത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ നിന്ന് ഇന്ന് രാത്രി 10 350 ഹജ്ജ് തീർത്ഥാടകരുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെടും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നും ഹജ്ജ് സർവീസ്. ഭാരതീയ മസ്ദൂർ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ. രാവിലെ ഗൃഹപ്രവേശനത്തിന് ശേഷം പൊതുസമ്മേളനം RSS മുൻ സർ കാര്യവാഹ് സുരേഷ് ജോഷി ഉദ്ഘാടനം ചെയ്യും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിനടുത്ത് ഷോപ്പിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനോത്സവം പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236617. മറ്റൊരു നമ്പർ 0495236617. മൊബൈൽ നമ്പർ 9444448000. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഹരിപ്രിയക്കായി പന്നിയങ്കരയിൽ നിന്നും അച്ഛൻ ശിവപ്രസാദും അമ്മ വിജയയും ആവശ്യപ്പെടുന്ന ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. ചിത്രം കമലദളം.

ഗാനോത്സവത്തിലിനി അമ്പായത്തോട് നിന്നും രാഘവൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചെമ്മീൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും സംഘവും ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഗാനോത്സവത്തിൽ ഇനി പെരിങ്ങളത്തുനിന്നും സിന്ധു മകളുടെ കുഞ്ഞുവാവയായ നൈസിലിനു വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

കണ്ണിയൂർ ഭാസിന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത് ചിത്രം കാര്യം നിസ്സാരം. Thank you.

ഗാനോത്സവത്തിൽ ഇനി ഒ എൻ വി കുറുപ്പ്, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം മഥനോത്സവം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാനന്തവാടിയിൽ നിന്നും സുജിത്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം പൊറ്റമ്മലിൽ നിന്നും ദേവിക, സഹോദരിമാരായ പ്രീതി, പ്രേമി എന്നിവർക്കായി ആവശ്യപ്പെട്ട ഗാനം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ഗാനോത്സവത്തിലിനി സുധാകരൻ ആലുങ്ങൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അവൾക്കു മരണമില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി മാധുരി എന്നിവർ ചേർന്നാലപിച്ചത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി പി സുശീല ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സീത, അഭയദേവിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് നരിക്കുനിയിൽ നിന്നും ശങ്കരൻ.

വയലാർ രാമവർമ്മ, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം രാഗം. ഈ ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിൽ നിന്നും രാജേഷ്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം പയ്യോളിയിൽ നിന്നും ദീപാ ബാബുരാജ് ആവശ്യപ്പെട്ട ഗാനം. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ഗാനോത്സവത്തിലിനി ശ്രീകുമാരൻ തമ്പി സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം കേൾക്കാം. ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ്.

ഗാനോത്സവത്തിൽ അവസാന ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി മാധുരി ആലപിച്ചത് ചിത്രം ചെമ്പരത്തി. ഈ ഗാനം ആവശ്യപ്പെട്ടത് പുല്ലാളൂരിൽ നിന്നും മണി.

0: ഇന്നത്തെ ഗാനോത്സവം ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇനി അല്പസമയത്തിനകം മിഡേ ന്യൂസ് ഡൽഹി റിലേ.

0: In its recent report, the agency said that India is better placed than most of its peers to absorb future global shocks, supported by strong foreign exchange reserves, a stable and predictable policy framework, and deep domestic capital markets. In USA, Indian origin Republican leader Vivek Ramaswamy has secured the Republican nomination for Ohio governor with a commanding 87% vote share, defeating Casey Pooch. The IMD has forecast heavy rainfall at isolated places over Arunachal Pradesh, Assam, Meghalaya, Bihar, Kerala, Mahe, sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. The Met Department predicted thunderstorms accompanied with lightning and gusty winds at isolated places over Andaman and Nicobar Islands, Assam, Meghalaya, East Rajasthan, Haryana, Chandigarh and Delhi during the day. On to sports. In IPL cricket, hosts Sunrisers Hyderabad will take on Punjab Kings this evening. The match will begin at 7:30 p.m. Yesterday, Chennai Super Kings defeated Delhi Capitals by 8 wickets in Delhi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with President of Vietnam Tho Lam in New Delhi. Several MOUs exchanged in the fields of digital technology, rare earth and medical products regulations. Hectic parleys continue in Tamil Nadu among parties as TVK is set to stake claim for forming government despite lack of majority figure. Assam Chief Minister Hemanta Biswa Sarma tenders resignation, swearing in ceremony of the new government to take place after 11th of May. India and European Union launch joint initiative to strengthen EV battery recycling capacity. IMD forecasts heavy rainfall over Assam, Bihar, Kerala, Tamil Nadu and Puducherry today. And in IPL cricket, hosts Sunrisers Hyderabad to take on Punjab Kings this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ, വിനോദ് കല്ലറ. സംവിധാനം പി എ ബിജു.
3: ദാരിദ്ര്യം മൂലം നിയമപഠനം നിർത്തിയ റസ്കോൾനിക്കോവ് എന്ന യുവാവ് റഷ്യൻ തലസ്ഥാന നഗരിയിലെ ഒരു പലിശക്കാരിയെയും സഹോദരിയെയും കൊല്ലുന്നു. മനസാക്ഷിക്കുത്തിൽ നീറുന്ന അയാൾ പലിശക്കാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും വിജനമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 ദിവസമായി അയാൾ പനിച്ചുകിടന്ന പിച്ചുംബേയും പറയുകയാണ്. താൻ ചെയ്തതുപോലുള്ള അതിക്രമങ്ങൾ മറ്റു പലരും വേറെ പലർക്കുമെതിരെ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കുഴഞ്ഞുമറിയുകയാണ്. പരിചാരിക നസ്താസിയോടും സുഹൃത്ത് റസുമുഹിനോടുമൊക്കെ എന്തൊക്കെ അയാൾ വിളിച്ചു പറയുമോ ആവോ. നാടകം തുടർന്ന് കേൾക്കുക.
4: പേടിക്കണ്ട, ഞാനാണ് നസ്താസിയ. നിങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പനി പിടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും ദിവസം മുഴുവൻ പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നില്ലേ?
5: നസ്താസിയ, എന്തിനാണ് അവർ വീട്ടുടമസ്ഥ അടിച്ചത്?
4: ആര് വീട്ടുടമസ്ഥ അടിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
5: ഇപ്പോഴേ അരമണിക്കൂർ മുമ്പ് ജലിയ പെട്രോവിച്ച് പോലീസ് സൂപ്രണ്ട് കോണിപ്പടിയിൽ വെച്ച് അയാൾ എന്തിനാണ് അവരെ ഭീകരമായി മർദ്ദിച്ചത്?
4: എന്താണ് നിക്കോ നിങ്ങൾ ഈ പറയുന്നത്? ആര് വന്നെന്നാണ്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ആരും വന്നില്ലല്ലോ. നിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി?
5: അല്ല, വന്നു, ഞാൻ ശബ്ദം കേട്ടതാ.

0: വന്നില്ല, ഭ്രാന്ത് പറയാതെ.
1: അല്ല, എന്താണ് നീ എന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത്? രക്തം, രക്തം ഞാൻ കണ്ടതാണ്.
0: രക്തമോ? എന്ത് രക്തം?
1: അല്ല, അവരുടെ അവരുടെ രക്തം.
0: വീട്ടുടമസ്ഥ ആരും അടിച്ചിട്ടില്ല.
1: ഞാൻ കേട്ടതാ, ഞാൻ ഉറങ്ങിയായിരുന്നു, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു, പോലീസ് സൂപ്രണ്ട് ഇവിടെ വന്നിരുന്നു, എല്ലാ മുറിയിൽ നിന്ന് ആളുകൾ കോണിപ്പടിയിലേക്ക് ഓടി വന്നു.
0: ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് നിങ്ങളുടെ സ്വന്തം രക്തമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായതാണ്.
1: എന്തേ പറയുന്നേ?
0: അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോ അത് കട്ട പിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
1: എനിക്ക് നല്ല ദാഹമുണ്ട്.
0: ദാ വെള്ളം.
1: ഞാൻ ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോ, പൊയ്ക്കോ.

0: നിങ്ങൾ ആരാണ്?
1: ഞാൻ രസ്മിഹിൻ. ഇത്രയും വേഗം മറന്നുപോയോ? നിന്റെ ചങ്ങാതി.
0: ഓ, രസ്മിഹിൻ.
1: എന്തൊരു മുറിയാണിത്! ശരിക്കും ഗുഹ തന്നെ. നീ ഇതിനെയാണോ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്? അല്ല, നിനക്ക് ബോധം വന്നു അല്ലേ?
0: ഇപ്പോ ഉണർന്നേ ഉള്ളൂ. ബോധം കിട്ടുറങ്ങിയായിരുന്നു. അല്ല, നിങ്ങള് ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ.
1: നിനക്ക് മനസ്സിലായി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലെന്നോ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രസ്മിഹിൻ, ഞാനൊരു വിദ്യാർത്ഥിയും ഒരു മാന്യന്റെ പുത്രനുമാണ്. നിനക്കിപ്പോ മനസ്സിലായോ?
0: ശരി, കൂടെയുള്ളത് ആരാ?
1: ഇത് വ്യാപാരിയായ ഷെലോപ്പിന്റെ സഹായി. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാണ്.
0: അതെയോ? ഇരിക്കേ.
1: നിനക്ക് ബോധം കിട്ടിയതിൽ സന്തോഷം. കഴിഞ്ഞ 2-3 ദിവസമായി നീ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിന്റെ ജോലിക്കാരി പറഞ്ഞു. നിന്നെ പരിശോധിക്കാനായി ഡോക്ടർ സോസിമോവിനെ ഞാൻ 2 പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ സോസിമോവിനെ? അയാൾ നിന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടും നിനക്കിപ്പോ എന്താണ് കുഴപ്പം?
0: ഇതാരാണ് കൂടെയുള്ളയാൾ? എന്തിനാ ഇവിടെ വന്നത്?
1: ഇയാൾ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുറച്ച് പണം നിനക്ക് തരാൻ വന്നതാണ്.
2: ഇപ്പോൾ സ്വബോധത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ എന്റെ കൈവശമുള്ള 35 രൂപിൽ ഞാൻ തരാം. നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കൊടുത്തയച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തുകയാണിത്. നിങ്ങൾക്ക് കാര്യങ്ങളിപ്പോ മനസ്സിലായി കാണുമല്ലോ.
0: മനസ്സിലായി.
2: ഇതിലൊപ്പിട്ട് പണം വാങ്ങൂ.
1: നിക്കോ, നീ ഒന്ന് എണീറ്റിരിക്കേ. ദേ, പേനയെടുത്ത് അയാൾക്ക് വേണ്ടി റസ്കോൾനിക്കോവ് എന്നെഴുത്. നിക്കോവ്, പണമാണ് നമുക്കിപ്പോ പ്രധാനം.
0: എനിക്ക് ആവശ്യമില്ല.
1: എന്താ?

0: മരണം വേണ്ടെന്നോ?
1: ഇല്ല, ഞാൻ ഒപ്പിടില്ല.
0: ഒപ്പിടാതെ പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്?
1: എനിക്ക് ആ പണം ആവശ്യമില്ല, എനിക്ക് വേണ്ട.
0: ഈ പണം വേണ്ടെന്നോ? നിക്കോ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്! ഞാൻ സാക്ഷി നിൽക്കാം, അമ്മ കൊടുത്തയച്ചതല്ലേ.
1: എനിക്ക് വേണ്ട, പണം കൊണ്ട് പൊയ്ക്കോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ.
2: ശരി, എന്നാൽ ഞാൻ മറ്റൊരു സമയം വരാം.
1: വേണ്ട, ഇനി വരികയേ വേണ്ട.
2: അല്ല, ഇവിടെ കൊടുത്തിട്ട് പോകാം, വന്നതല്ലേ.
0: നിക്കോ, നീ ഇയാളെ ഇവിടെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കരുത്. ഇയാൾ കാത്തു നിൽക്കുകയാണ്. നീ ഈ പണം വാങ്ങ്.
1: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പണം വേണ്ടെന്ന്?
0: അങ്ങനെ പറഞ്ഞ പറ്റില്ല, പണം വാങ്ങണം. ദേ, നീ ഈ പേന കൊണ്ട് ഒപ്പിട്.
1: ശല്യമായല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട.
2: ശരി, ഇതാ പണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
0: നിക്കോ, നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എടാ, നിനക്ക് വിശക്കുന്നില്ലേ?
1: ഉണ്ട്.
0: ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടോ?
1: ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. നസ്താസി വന്നല്ലോ, അവളോട് ചോദിക്കാം. നീ എവിടെയായിരുന്നു?
3: ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു.
0: എനിക്ക് കുറച്ച് ചായ വേണം നസ്താസിയ.
3: ചായയോ സൂപ്പോ എന്താന്ന് വെച്ചാ കുടിക്കുക, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
1: എന്റെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
3: ഇല്ല പോലും, രണ്ടു ദിവസമായി ബോധവും പൊക്കണോ ഇല്ലാതെ എന്തുമായിരുന്നു? എന്താണ് ആളുകളോട് പറഞ്ഞതെന്ന് വല്ല വെളിവുണ്ടോ നിങ്ങക്ക്?
0: അന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ പെരുമാറി തോർക്കുമ്പോ ഒരൊറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. വിലാസം പോലും തരാതെ കടന്നു കളഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത കോപം വന്നു. എങ്ങനെയും നിന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ ഞൊടിയിട മതി നിക്കോവ്. നീ കരുതി ഞാൻ കണ്ടുപിടിക്കല നല്ല. നീ ഏത് നരകത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും.
1: എന്നാലും പറ, നീ എങ്ങനെ ഇവിടം കണ്ടുപിടിച്ചു?
0: നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ.
1: അതെയോ, എങ്ങനെ? കേൾക്കട്ടെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 12-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, കൂടാതെ വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനകം 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TDK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TDKയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി TDK ചർച്ച ആരംഭിച്ചു. TDKയ്ക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 MLA മാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് DMK നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ

0: നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA അസമിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈ അതിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈ അതിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെയാണ് 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. ആവശ്യപ്പെടേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസ്, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ചത് ചിത്രം പട്ടാളം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൂടിക്കലിൽ നിന്നും മഞ്ജു, നിഷ, ഷീന എന്നിവർ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: യുവ ചോയ്സിൽ ഇനി കൊണ്ടോട്ടിയിൽ നിന്നും ഷിജിൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കുണ്ടുതോട് നിന്ന് യു വി നാണു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യക്ഷിയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, മഞ്ചേരി എന്നിവർ ചേർന്ന് ആലപിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സാജൻ മാധവ് സംഗീതം നൽകിയിരിക്കുന്നു.

യുവ ചോയ്സിൽ ഇനി കേൾക്കാം വിനീത് ശ്രീനിവാസൻ, ജ്യോത്സ്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ നിന്ന്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊടുവള്ളിയിൽ നിന്നും സൈനു.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വിജയൻ മറ്റത്തിൽ കോതോട് തൊട്ടിൽപ്പാലം.

യുവ ചോയ്സിൽ ഇനി നളിനി എരവന്നൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, അരുന്ധതി എന്നിവർ ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

യുവ ചോയ്സിൽ അടുത്തതായി കേൾക്കാം പോക്കിരി രാജ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ്, മാലതി, അനന്തു എന്നിവർ ചേർന്നാലപിച്ച ഗാനം. കൈതപ്രം ദാമോദർ.

0: യുവ ചോയ്സിലിനെ കൈതപ്രം സുരേഷ് പീറ്റേഴ്സ് കൂട്ടുകെട്ടിൽ സുജാത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തെങ്കാശിപ്പട്ടണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാക്കനാട് നിന്ന് അനിൽ പ്രഭാകർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

ഇനി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം നൽകി കെ എസ് ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്നാലപിച്ച ഗാനം ചിത്രം തീവണ്ടി. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാക്കട്ടിൽ നിന്ന് വിജീഷ്, കൃഷ്ണ എന്നിവർ.

റോബിൻ തിരുമലിയുടെ വരികൾക്ക് മുസാഫിർ സംഗീതം നൽകി. നജിം അർഷാദ്, ജോസ്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ചെമ്പട. ഈ ഗാനം ആവശ്യപ്പെട്ടത് എരഞ്ഞിക്കലിൽ നിന്നും രമ്യ, ഹർഷ എന്നിവർ.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം കീരവാണി സംഗീതം നൽകി സച്ചിൻ വാര്യർ ആലപിച്ച ഗാനം ചിത്രം ബാഹുബലി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെലവൂരിൽ നിന്നും ഗോപൻ.

0: ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ സമാപിച്ചു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൗഹൃദത്തെയും പ്രതിഫലിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കോൺഗ്രസ് നിയുക്ത MLA മാരുടെ പ്രഥമ പാർലമെന്ററി പാർട്ടി യോഗം നാളെ KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ പങ്കെടുക്കും. പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ചലച്ചിത്ര നടൻ സന്തോഷിന്റെ സംസ്കാരം തൃശൂരിൽ നടന്നു. ഗുരുവായൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ പാമ്പുകടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: മ്യൂസിക് മിക്സ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. 1000 മുതൽ 1200 രൂപ കൊടുത്ത് ചക്ക താഴോട്ടിറക്കാൻ ആരും മടിക്കും? പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്

0: പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരയ്ക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിലെ ഒരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ പ്രോജക്റ്റ് ഈ ഒരു വിഷയത്തിലായിരുന്നു. അതുപോലെ തന്നെ ചക്ക കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
2: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിൻ്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
1: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്ക ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്ക ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മൊരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
2: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
1: ചക്കപ്പഴത്തിൻ്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളം ഉള്ളപ്പോൾ അവയെ മിക്സിയിൽ അടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് രുചി ഏറും.
2: ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
1: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചത് വഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
2: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
1: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
2: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
1: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴട്ടിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
2: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
1: ചക്കച്ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ കൂടെ

0: ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല, കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് ക്യാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പം തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 10% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ, അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകളെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു. അവയിലടങ്ങുന്ന ഫീനോളുകളും ഫ്ലേവനോയിഡുകളും ടാനിനുകളുമാണ് ഇതിന് കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം, ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിൽ ഉണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് വെക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. പച്ച ചക്കച്ചുള ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തേങ്ങയും കാന്താരി ചതച്ചതും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ജൈവമായി വളർന്നു വരുന്ന ഈ വൃക്ഷം തരുന്ന ചക്കയ്ക്ക് കീടനാശിനികളുടെയും മറ്റും ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. 2026 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNET നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. BJP MLA മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധന സംരംഭത്തിന് ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജിൽ നാളെ തുടക്കമാകും. ശശി ശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം, ലേക്കിൻ എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയത്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ദ്രോഹി എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെയും ജോളി മുഖർജിയും പാടിയ ഗാനം കേൾക്കാം.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: FM പ്രധാന വാർത്തകൾ. 2026 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ. തിരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നിയുക്ത MLA പ്രഥമ പാർലമെന്ററി പാർട്ടി യോഗം നാളെ KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കാൻ എന്നിവർ പങ്കെടുക്കും. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. പൈതൃക സംരക്ഷണ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളെയും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഹെറിറ്റേജ് ഓഫ് കേരള ജില്ലാ സീരീസ് ഔദ്യോഗികമായി പുറത്തിറക്കി. ശശി ശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിൽ ആദ്യ ഗാനം കേൾക്കാം. അടുക്കള രഹസ്യ മങ്ങാടിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം. ഭാര്യ ഒരു മന്ത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം കേൾക്കാം. മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകി ദേവിയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ദർശൻ രാമന്റെ സംഗീതം.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ശരത്തും പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ

0: ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചെടുത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്ര സഹയോഗ നയ സ്തര പഹേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബൈലറ്ററൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസേ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കേ ലിയേ ഹംനെ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെ പി സി സി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും യു ഡി എഫിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡി എം കെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടി വി കെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയും അറിയിച്ചിട്ടുണ്ട്. എ ഐ എ ഡി എം കെയിലെ ഒരു വിഭാഗം എംഎൽഎമാരും ടി വി കെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ.

0: വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി സിഇഒ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
0: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959-ലും നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 103.6 റിയൽ എഫ്എം.
1: അടുത്ത ഗാനം കേൾക്കാം. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിൽ നിന്ന് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം, പാടിയ യേശുദാസും ചിത്രയും ചേർന്ന്.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം, ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ഗാനകേളിയിൽ അടുത്ത ഗാനം പൗർണവി രാവിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ശങ്കർ ഗണേശിന്റെ സംഗീതം.

0: ഗാനകേളി.
1: One 103.6 Real FM.

നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. തൃശൂർ ചെറുതുരുത്തിയിൽ 7-വയസ്സുകാരിയുടെ മരണം പേ വിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. ഇടുക്കി കളക്ടറേറ്റിലും കോടതി പരിസരത്തും ബോംബ് ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കർശന പരിശോധന നടത്തി. ഭീഷണി സന്ദേശമടങ്ങിയ ഇമെയിൽ ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കുകയും ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈ FCയെ പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവിക്ക് നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖല

0: ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പ നാഗരികതയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLAമാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNET നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ECNET ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ECNET സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ.

0: ജനങ്ങൾക്ക് എൽ പി ജിയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
1: भारत सरकार का ये प्रयत्न है कि घरेलू एलपीजी उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग एलपीजी का डिस्ट्रीब्यूशन नॉर्मल है. एलपीजी डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% एलपीजी सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സി പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിനയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സി ബി എഫ് സി ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധം അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: തുടരൂ.
1: മലയാള കവിമാതിനെ തുയിലുണർത്തിയ ചങ്ങമ്പുഴ, ഉറങ്ങാത്ത ഗായകൻ. രചന അനൂപ് ചുനക്കര.

0: മലയാള കവിതയുടെ ഉർവരകാലമായിരുന്നു ചങ്ങമ്പുഴയുടേത്. സ്വന്തം സർഗവൈഭവം കൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് അനിർവചനീയമായ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. അനനുകരണീയമായ ഒരു ശൈലിയിലൂടെ കാവ്യചരിത്രത്തിൽ അനൽപമായൊരു സ്ഥാനം അദ്ദേഹം നേടി. ആയിരത്തി തൊള്ളായിരത്തി 1911 ഇടപ്പള്ളി ചങ്ങമ്പുഴ വീട്ടിൽ കൃഷ്ണപിള്ള ജനിച്ചു. പാറുക്കുട്ടിയമ്മയുടെ ആദ്യ പുത്രനായി. മട്ടാഞ്ചേരിയിൽ തെക്കേടത്ത് വീട്ടിൽ നാരായണ മേനോനായിരുന്നു പിതാവ്. ഇല്ലായ്മയുടെ വരണ്ട ദിനങ്ങളായിരുന്നു കുട്ടിക്കാലം ചങ്ങമ്പുഴയ്ക്ക് നൽകിയത്. ഇടപ്പള്ളി ശ്രീകൃഷ്ണവിലാസം ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ, ആലുവ സെന്റ് മേരി സ്കൂൾ, എറണാകുളം സർക്കാർ ഹൈസ്കൂൾ, സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇന്റർമീഡിയറ്റിന് പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് പാസ്സായി. ഒൻപതാം വയസ്സു മുതൽ കവിത എഴുതി തുടങ്ങിയ ചങ്ങമ്പുഴ ജീവിതത്തിന്റെ അന്ത്യകാലം വരെ വിശ്രമരഹിതമായ കാവ്യസപര്യ തുടർന്നു വന്നു. എന്തായിരുന്നു ചങ്ങമ്പുഴ കവിതകളുടെ അകപ്പൊരുൾ? ആ അകപ്പൊരുൾ അന്വേഷിക്കുമ്പോൾ നാം ചങ്ങമ്പുഴയുടെ സർവകാല പ്രസക്തിയും അറിയുന്നു. മനസ്വിനി ചങ്ങമ്പുഴയുടെ അത്യാകർഷകമായ ഭാവഗീതമാണ്.
1: ദേവനികേത ഹിരൺമയമകുടം മേവി ദൂരേ ദ്യുതി വിതറി പൊന്നിൻ കൊടി മരമുകളിൽ ശബളിത സന്നോജ്വലമൊരു കൊടി പാറി.
0: കാൽപ്പനികതയുടെ സുവർണ സ്പർശമല്ലേ നമുക്ക് ഈ വരികളിലൂടെ അറിയാനാവുന്നത്? തന്റെ കാവ്യ വൈഭവത്തെ സമ്പന്നമാക്കാൻ ചങ്ങമ്പുഴ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ നാടൻ പാട്ടുകൾ അടക്കമുള്ള മലയാള കവിതയുമായും ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയുമായും ഉള്ള പരിചയത്തിന് പുറമെ ടാഗോർ കവിതയുടെ സ്വാധീനത്തിൽ നിന്നുണ്ടാകുന്ന യോഗാത്മകത്വത്തിന്റെ ലാഞ്ചനങ്ങളും പ്രതീകാത്മകത്വത്തിന്റെ ഛായകളും കാണാൻ കഴിയുമെന്ന് പ്രൊഫസർ ജി കുമാരപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള കാവ്യജീവിതത്തിൽ സംസ്കൃത കവിതയും ഇംഗ്ലീഷിൽ കിട്ടാവുന്ന വിശ്വസാഹിത്യ കൃതികളുമായും അതിഗാഠമായ പരിചയം ചങ്ങമ്പുഴ നേടിയിരുന്നു എന്ന് നമുക്ക് കാണാനാകും. ആയിരത്തി 1934 ഇ വി കൃഷ്ണപിള്ളയുടെ ഉത്സാഹഫലമായി ചങ്ങമ്പുഴയുടെ ആദ്യ കൃതിയായ ബാഷ്പാഞ്ജലി എന്ന സമാഹാരം പ്രസിദ്ധീകരിച്ചു. തുടർന്നു വന്ന ആരാധകൻ എന്ന ഖണ്ഡകാവ്യം സഹൃദയ ലോകത്ത് ഒരു നവാനുഭവമാണ് സൃഷ്ടിച്ചത്. ഈ കൃതിയെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് ഇങ്ങനെ എഴുതി.
2: നവോത്ഥായികളായ കേരളീയ കവികളിൽ സഹജമായ ശക്തി കൊണ്ട് അതിപ്രധാനമായ ഒരു പദം അർഹിക്കുന്ന ശ്രീമാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ലളിത കോമളമായ ഒരു നവ്യലഘു കാവ്യമാകുന്നു ആരാധകൻ. ഉജ്ജ്വലമായ ഭാവന, ഉത്കൃഷ്ടമായ വികാരം, സുന്ദരമായ ചിന്ത, സുലളിതമായ രചന, ആരാധകൻ സഹൃദയന്മാരുടെ സവിശേഷ ആരാധനം അർഹിക്കുന്ന കരുണാത്മകമായ ശുദ്ധസ്നേഹത്തെ ഗാനം ചെയ്യുന്ന ഒരു ജീവിത നിരീക്ഷണമത്രേ.
1: വിജയനും സോമനും യൗവനത്തിൽ

അവരിരുപേരുമൊരാലയത്തിൽ അവിരളാനന്ദം സമുല്ലസിച്ചു. അപരിചിതന്മാരവരേവം ഒരുമിച്ചടുപ്പിച്ച സുപ്രഭാതം അതിദൂരമെത്തിക്കഴി.

0: നിഷ്കളങ്കമായ സ്നേഹം, പരസ്പരം പകരുന്ന സ്നേഹഹൃദയമാണ് വിജയന്റെയും സോമന്റെയും. ഇവരുടെ വിഭിന്നമായതും സംഘർഷമുറ്റതുമായ അനുഭവ കഥനമാണ് ആരാധകൻ എന്ന കവിതയുടെ കേന്ദ്രപ്രമേയം. മൂകമായ ദുഃഖത്തിന്റെയും അധീരമായ സ്നേഹത്തിന്റെയും ധീരമായ സഹിഷ്ണുതയുടെയും സമ്മേളനം കൊണ്ട് ഉത്കൃഷ്ടമായ ജീവിതമാണ് ഇതിന്റെ കഥാവസ്തുവെന്ന് ജി ശങ്കരക്കുറുപ്പ് ആരാധകന്റെ ആശംസയിൽ എഴുതിയിരിക്കുന്നു. മോഹിനി എന്ന കൃതിക്ക് ആമുഖമായി ചങ്ങമ്പുഴ ഇങ്ങനെ എഴുതി.
1: ഇയാഗോ അനുകരണാർഹനല്ലായിരിക്കാം. അധികം ഇയാഗോമാർ ലോകത്തിൽ ജീവിക്കുന്നുമില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളവരെ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ഒരപരാധമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോമശേഖരനും ഇതുപോലെ ഒരു അപൂർവ സൃഷ്ടിയാണ് എന്ന് മാത്രം.
2: സോമശേഖരൻ ധീരമാനസൻ പ്രേമചിന്താ പരവശൻ വാണിടുന്നു തൻ പൂമണിമച്ചിൽ ക്ഷീണിതാവിലപ്രജ്ഞനാ.

മോഹിനി എന്ന കാവ്യത്തിലെ സോമശേഖരന്റെ മാനസിക ഘടനയിൽ സാഡിസം എന്ന അംശത്തിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത്. ഇതൊരുപക്ഷേ ആ കഥാപാത്രവും അറിയുന്നതായി നമുക്ക് തോന്നിപ്പോകും. ചങ്ങമ്പുഴയുടെ ആത്മാംശമുള്ള കഥാപാത്രമാണ് സോമശേഖരൻ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല.

മലയാള കവിതയിലെ ഒരപൂർവ അനുഭവമായിരുന്നു രമണൻ. സ്നേഹദുഃഖങ്ങളുടെ അനന്തമായ തിരിയൊഴുക്ക് ഈ കൃതിയിൽ അനുഭവിച്ചതുപോലെ മറ്റൊരിടത്തും നാം അറിഞ്ഞിട്ടില്ല. 1936 പ്രാണസ്നേഹിതനായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യ ചെയ്തു. ഏകാന്തദീപ്തമായ കാൽപ്പനിക പ്രേമസങ്കല്പത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സുഹൃത്തിൻ്റെ സ്മരണയ്ക്കായി 1 മാസം കൊണ്ട് ചങ്ങമ്പുഴ രമണൻ എഴുതി പൂർത്തിയാക്കി. 2 മാസത്തിനകം തന്നെ രമണൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ചങ്ങമ്പുഴ കാവ്യലോകത്ത് അന്യാദൃശ്യമായ സ്ഥാനം നേടിയത്.

ഒരാലസൽ ഗ്രാമഭംഗി പുളകം പോൽക്കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞ

സ്നേഹസൗഹൃദത്തിന്റെ പരകോടിയിലാണ് രമണനും മദനനും ജീവിക്കുന്നത്. ഇവിടെ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പരസ്പരം തങ്ങളുടെ ഹൃദയജാലകം തുറന്നിടുകയാണ്. ചന്ദ്രികയുമായുള്ള രമണന്റെ പ്രണയം തുടക്കം മുതൽ സന്ദേഹരഹിത

0: അത്രയ്ക്കു വാത്സല്യമാണവർക്ക് പുത്രിയിലെന്തിനു ശങ്ക പിന്നെ.
1: ഇവിടെ ചന്ദ്രികയുടെ ശുഭാപ്തി വിശ്വാസവും രമണന്റെ സന്ദേഹവുമാണ് നമുക്ക് കാണാനാവുക. പക്ഷേ തന്റെ പ്രണയിനിയിൽ സംശയത്തിന്റെ ഒരംശവും കാണാൻ രമണൻ ഒരുക്കമായിരുന്നില്ല. മദനൻ സന്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ പോലും രമണൻ അതിന് കാതുകൊടുക്കുന്നില്ല. ഇതിന് കാരണം രമണനിലെ പ്രണയപാരവശ്യം തന്നെ. എത്രയൊക്കെ പരീക്ഷണഗ്രസ്തമായ മാനസികാവസ്ഥയിലും രമണൻ ആശയും ആശ്വാസവും തന്റെ പ്രണയത്തിലൂടെ നേടാനാകുമെന്ന് കരുതുന്നു. രമണൻ ചന്ദ്രികയോട് പറയുന്നത് കേൾക്കുക.

ഇവിടെ വീണ്ടും നാം രമണനിൽ വളർന്നൊഴുകുന്ന സന്ദേഹ ഹൃദയമാണ് കാണുന്നത്. പക്ഷേ ചന്ദ്രിക പ്രണയത്തിന്റെ അഗാധതയിൽ പ്രായോഗികത തെല്ലും സ്മരിക്കുന്നതുമില്ല. ഒടുവിൽ രമണ വിയോഗശേഷം കാവ്യാന്തത്തിൽ

0: മണ്ണിൻ മലിനത തേഞ്ഞുമായും വരെ. മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനവരാരാനുമുണ്ടെന്നിരിക്കുകിൽ ഇക്കല്ലറാതൻ ചവിട്ടു പടിയിലൂർ അല്പനേരമിരുന്നു കരഞ്ഞേച്ചു പോകണേ. അസൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെയൊന്നി പ്രേമഗായകൻ.
1: രമണന് ആമുഖമായി ചങ്ങമ്പുഴ എഴുതിയ വാക്കുകൾ ഈ കൃതിയിലേക്ക് നമ്മുടെ മനസ്സിനെ അതിവേഗം സമീപിക്കാൻ പ്രാപ്തമാക്കുന്നവയാണ്.
2: സ്മാരകമുദ്ര, ശ്രീമാൻ ഇടപ്പള്ളി രാഘവൻപിള്ള. ഒരു ഗദ്ഗദ സ്വരത്തിലല്ലാതെ കൈരളിക്ക് ഒരിക്കലും ഉച്ചരിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ആ നാമധേയം. അസഹനീയമായ അസ്വതന്ത്രതയുടെയും നീറിപ്പിടിക്കുന്ന നിരാശയുടെയും നടുവിൽപ്പെട്ട് ഞെക്കി ഞെരിഞ്ഞ് വിങ്ങിക്കരയുന്ന ആത്മാഭിമാനത്തിൻ്റെ ഒരു പര്യായമായിരുന്നു അത്. 1111 മിഥുനമാസം 21 ശനിയാഴ്ച രാത്രി കേവലം ആകസ്മികമായി ആ മണിനാദം ദയനീയമമിതം അവസാനിച്ചു. അന്ധമായ സമുദായം, നിഷ്ഠൂരമായ സമുദായം, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മത്തെപ്പോലും ഇതാ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പ്രണയഗായകൻ്റെ ആത്മാവ് ഏത് ഭൗതിക ആക്രമണങ്ങൾക്കും അതീതമായ നിത്യശാന്തിയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ ഓമന ചങ്ങാതിയുടെ പാവനസ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തെ മുന്നിൽ ഈ സൗഹൃദ ഉപഹാരം ഞാനിതാ കണ്ണുനീരോടുകൂടി അർപ്പിച്ചുകൊള്ളുന്നു.
1: ആയിരത്തി ഗീതഗോവിന്ദം ദേവഗീത എന്ന പേരിൽ ചങ്ങമ്പുഴ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു.

0: മൂലകൃതിയുടെ സാഹിത്യ സൗന്ദര്യം തെല്ലും ചോർന്നു പോകാതെ ചങ്ങമ്പുഴ ഈ കൃതി മലയാള സഹൃദയ ലോകത്തേക്ക് കൊണ്ടുവന്നു. സാമോദ ദാമോദരം എന്ന പേരിൽ ഒന്നാം സർഗം തുടങ്ങുന്നു.
1: കോടക്കാറിടതൂർന്നതാണു ഗഗനം രാധേ തമാലപ്തമി കാടൊട്ടു കിരുളാർന്നതാണു നിശയായോർത്താലിവൻ തീരും വീടെത്തിച്ചിടുകയാകയാലിവനെ നീതാനെന്ന നന്ദോക്തിയാൽ കൂടിച്ചേർന്നു ഗമിച്ചു മാധവനുമന്നുൾ പ്രീതരായി രാധയും.
0: കവിതയുടെ സുഖലയം ദേവഗീതയിലെ ഓരോ വരിയിലും നമുക്ക് കേൾക്കാം. ഇനിയും എത്രയോ കവിതകളാണ് ഈ സുഖലയം നൽകുന്നതായി ചങ്ങമ്പുഴ രചിച്ചിട്ടുള്ളത്. മലയാള കാൽപ്പനിക കവിത അതിൻ്റെ വസന്ത ഋതുവിൽ സ്വരമുയർത്തിയ കാലമായിരുന്നു ചങ്ങമ്പുഴയുടേത്. എന്നും അവിസ്മരണീയമായി ചങ്ങമ്പുഴയുടെ സാന്നിധ്യം നമ്മുടെ സഹൃദയ ഹൃദയങ്ങളിൽ അനൽപ്പമായി നിലനിൽക്കും.
2: ഉറങ്ങാത്ത ഗായകൻ ചിത്രീകരണം സമാപിക്കുന്നു. രചന അനൂപ് ചുനക്കര, ആഖ്യാനം ഇന്ദു നടുമങ്ങാട്, കവിതകൾ ചൊല്ലിയത് ബെൻറോയ്.

0: The Real FM 103.6.
1: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള

നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൃശൂർ ചെറുതുരുത്തിയിൽ 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്ന് എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: തലമുറകളായി കേരളീയരുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന നാമമാണ് കലാനിലയം സ്ഥിരം നാടകവേദി. 5 പതിറ്റാണ്ടിലേറെ നാടകാവതരണങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സമിതി. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ കലാസൃഷ്ടികൾ ആദ്യകാലം മുതൽക്കേ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. പുതിയ കാലത്തിനനുസൃതമായി ഇവയെ പുതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവയുടെ വിജയഘടകം. കോഴിക്കോട്ട് പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് നാടകത്തെപ്പറ്റിയും സമിതിയെപ്പറ്റിയും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ ചേരുന്നു. ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയുമാണ് അദ്ദേഹം.
2: നമസ്കാരം അനന്തപത്മനാഭൻ. ആകാശവാണിയിലേക്ക് വരിക എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു കുട്ടിക്കാലത്തേക്കുള്ളൊരു മടക്കയാത്ര പോലെ ആണ് എനിക്ക് തോന്നുന്നത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പണ്ട് നമ്മുടെ ജഗതിച്ചേട്ടന്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ നാടകവും ഉണ്ടായിരുന്നു,
2: ജഗതി എൻ കെ ആചാര്യ.
3: അതെ അതെ അതെ അതെ. അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പകാലഘട്ടത്തിലാണ്. ജഗതിന്റെ അച്ഛനെ വിളിക്കാൻ വരും, ഇടയ്ക്ക് ജഗതിച്ചേട്ടനും ഞാനും കൂടി ഇവിടെ വരും, അങ്ങനെ നാടകമുള്ള സമയത്തൊക്കെ. അപ്പം അത് വലിയൊരു പഴയൊരു ഓർമ്മ നമ്മൾ വീണ്ടും. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്, സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് മുഴുവൻ.
2: അതെന്താണ് ഇവിടെ പഠിക്കാനുള്ളൊരു സാഹചര്യം?
3: അത് അന്ന് നാടകം ഞാൻ 5-ാം ക്ലാസ്സിലാണ് ഇവിടെ ചേർന്നത്. അന്ന് ഇവിടെ നാടകം കോഴിക്കോട് നമ്മുടെ സ്റ്റേഡിയം, നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു നാടകം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞു, എന്നാൽ മോൻ ഇവിടെ ചേർത്താലോ, എന്നാൽ പിന്നെ ഇവിടെ ചേർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ 5-ാം ക്ലാസ്സിൽ ഇവിടെ ചേർത്തു മാത്രം. പിന്നെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ.
2: ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ എൻ്റെയൊക്കെ ഓർമ്മയിൽ, എൻ്റെയൊക്കെ വളരെ കുട്ടിക്കാലത്തുള്ള ഒരു ഭീതത, ഒരു ഭീതിതമായ ഓർമ്മയാണ് രക്തരക്ഷസ് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ കണ്ടത്. അപ്പൊ ആ ഒരു നൈരന്തര്യം തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു യാത്ര. അപ്പൊ അതിനെ താങ്കൾ ആ യാത്രയുടെ ഒരു ഭാഗമാണ് തുടക്കം മുതലും, ഇപ്പൊ അതിനെ തുടർന്നു കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പങ്കാണ് താങ്കൾ.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ താങ്കളുടെ ഈ ഒരു ജേണിയിലെ ഒരു ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ്?
3: അല്ല, എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടിയാണ് കലാനിലയം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ പേര് കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മ. അമ്മ ഇതിനകത്ത് അഭിനയിക്കും, നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ നാടക ജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, എന്നെ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് വരെ 16 വയസ്സായ പെൺകുട്ടിയായിട്ടാണ് അമ്മ അഭിനയിച്ചത്, മലബാർ ലഹള. അതിനകത്ത് ആ ഒരു ചെറുപ്പക്കാരിയായ ഒരു കല്യാണം കഴിയാത്തൊരു യുവതിയുടെ കഥാപാത്രമായിരുന്നു അമ്മ അഭിനയിച്ചത്. അപ്പോൾ 5 ദിവസം മുമ്പ് വരെ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ അമ്മയുടെ വയറ്റിലിരുന്ന് കേട്ടതും ഈ ശബ്ദം തന്നെയായിരിക്കും. പുറത്ത് വന്നിട്ട് കണ്ടതും കേട്ടതും കലാനിലയത്തിൻ്റെ ശബ്ദങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വേറൊരു ലോകം അന്ന് തൊട്ടേ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോഴും, അന്നും നമ്മുടെ നാടകം പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു, സ്ഥിരം നാടകവേദി ആയിട്ടില്ല അന്ന്. അന്നും നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള പ്രൊഫഷണൽ നാടകം, ഒരു ദിവസം ഒരു സ്ഥലത്ത്, ഒരു ദിവസം വേറെ മറ്റൊരു ദിവസം വേറൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്നത്തെ നാടകങ്ങളെല്ലാം സോഷ്യൽ സബ്ജക്റ്റുകളായിരുന്നു അധികവും. പക്ഷെ അന്നും കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളും ആയിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് മറ്റുള്ള നാടകത്തിനേക്കാളൊക്കെ സെറ്റിങ്സും അതിനകത്തുള്ള ചെറിയ ട്രിക്സൊക്കെ അന്ന് അച്ഛൻ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മ, ശബ്ദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു സ്ഥലത്ത് നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ പെട്ടി ഉണ്ടല്ലോ, വലിയ പെട്ടി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്നെ കിടത്തി ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ആ ശബ്ദമൊക്കെ എനിക്കിപ്പോഴും ഒരു ചേഞ്ച് കേൾക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1963

ആദ്യമായിട്ട് മലയാളം നാടകവേദിയിൽ ഒരു മാറ്റം എന്ന് പറയാവുന്ന സ്ഥിരം നാടകവേദി അച്ഛൻ ആരംഭിച്ചത്. 1963 പുത്തിരിക്കണ്ടം മൈതാനിയിൽ നമ്മുടെ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ കുരുക്ഷേത്രം ഓപ്പറയായിരുന്നു. അപ്പോൾ ഒരു പക്ക നാടകമായിരുന്നില്ല, ഒരു ബാലറ്റ് പോലത്തെ ഓപ്പറയായിരുന്നു അത്. അപ്പോൾ അന്ന് എല്ലാവരും അച്ഛനെ പുച്ഛിച്ചു. കാരണം ആ കാലഘട്ടം ആലോചിച്ച് നോക്കണം, ഈ 1200 ആൾക്കാരെയും ഒരേ സ്ഥലത്ത് തന്നെ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് നാടകം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഭ്രാന്തൻ ചിന്തയായിട്ടാണ് അച്ഛനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ അടുത്ത് പോലും അച്ഛൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പറഞ്ഞു, അമ്മണിയമ്മേ ഇത് കൃഷ്ണനായർ വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഇപ്പം അനിയമായിട്ട് നടന്നു പോകുന്നുണ്ട്. അമ്മയ്ക്കും പേടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതുവരെ വലിയ പ്രശ്നമില്ലാണ്ട് നടന്നു പോവുകയാണ്, ഇനി ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന അമ്മയുടെ ജീവിതവും ബുദ്ധിമുട്ട് തന്നെയല്ലേ. കാരണം അമ്മയെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ 16 വയസ്സിലാണ് അമ്മ നാടകത്തിൽ വന്നത്. അന്നത്തെ ഒരു നായർ തറവാട്ടിൽ നിന്ന് ഒരു നാടകത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ വളരെയധികം എന്താ പറയുക, പുച്ഛിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അമ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും വലിയൊരു സാധനമൊക്കെ കൊണ്ടുവന്ന് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി പോവില്ലേ. പക്ഷേ എല്ലാവരുടെയും കണക്ക് കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടാണ് 1963 വൻ വിജയമായി മലയാളം നാടകവേദിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ. അതൊരു മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽവയ്പ് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. മലയാള നാടകവേദിയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും കലാനിലയത്തിനും സ്ഥിര നാടകവേദിയെ പറ്റി വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് തുടങ്ങി ഉള്ള വിസ്മയങ്ങളാണ് പിന്നെ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യാത്രയിൽ ഞാനും ഒരു പങ്കാളിയായി. കാരണം എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ, ഞാനും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ ആ കൂടി ഒരു ദിവസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, കൊടുങ്ങല്ലൂർ വീട്ടിൽ. അത് വീടിൻ്റെ പാലുകാജിൽ നിന്നാണ്. പിന്നീട് ഒരിക്കലും ഞാനും അച്ഛനും അമ്മയും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ച ഒരു ഓർമ്മ എനിക്കില്ല. എൻ്റെ ജീവിതം മുഴുവൻ നാടകത്തിൽ തിയേറ്ററിലായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് മുഴുവൻ തിയേറ്ററിലാണ്, പെർമനൻ്റ് തിയേറ്ററാണല്ലോ. അവിടെ താമസിക്കാനും എല്ലാം അവിടെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ എല്ലാം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു, അച്ഛനും അമ്മയും ഞാനും എല്ലാം അവിടെ. അച്ഛൻ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. അച്ഛനും 100 ബിസിനസ്സുകളാണുള്ളത്. നാടകമുണ്ട്, തനിത്രം പേപ്പറുണ്ട്, സിനിമ പ്രൊഡക്ഷൻ ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ഹോട്ടലുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരും, ആ സമയത്ത് അവിടെ ഉണ്ടാവും. പക്ഷേ അമ്മ തിയേറ്ററിൽ ഫുൾ ടൈം ഉണ്ടാവും. ഒരുപക്ഷെ അമ്മയ്ക്ക് അച്ഛനെൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അമ്മ തന്നെയായിരുന്നു. കാരണം അവിടുത്തെ അച്ഛനില്ലാത്ത സമയത്ത് അവിടുത്തെ ഇൻറ്റേണൽ കാര്യങ്ങൾ മുഴുവൻ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും അമ്മയുടെ അടുത്താണ് ആദ്യം വരിക, എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ അച്ഛന് വലിയൊരു ശക്തിയായിരുന്നു അമ്മ. അപ്പോൾ ആ യാത്രയെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന് ദൈവിടം വരെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു 4-ാമത്തെ തലമുറയാണ് ഈ നാടകം കാണുന്നത് അല്ലേ. ഇപ്പം നമ്മളായിരിക്കും 4-ാമത്തെ തലമുറയാണ്. അപ്പോൾ അവരുടെ ഒരു നമ്മൾ ഓരോ സ്ഥലത്ത് നാടകം കളിക്കുമ്പോൾ അന്ന് കണ്ട ആൾക്കാർ അവരുടെ ഓരോ അനുഭവങ്ങൾ വന്ന് പറയും. അത് വലിയൊരു രസമാണ് ഈ നാടകം. കഴിഞ്ഞു കഴിഞ്ഞ് നാടകം കാണാൻ വരുമ്പോഴും നാടകം കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ അടുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഈ രക്തരക്ഷസ് കണ്ടതും കടമറ്റത്ത് കത്തനാര് നാടകം കണ്ടതും, അന്ന് നാടകം കഴിഞ്ഞിട്ട് അന്ന് സൈക്കിളിൽ നാടകം കാണാൻ വന്നിട്ട് പേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയത്, അപ്പോൾ അങ്ങനെ ഓരോരോ കഥകൾ, ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് നാടകം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, സാറെ ഞാൻ ഒന്ന് കണ്ട് സാറിനെ കാണാൻ വന്നതാണ്, ഒരു പ്രത്യേക കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ ഈ നാടകം കാണാൻ വന്നതിൻ്റെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ വയറ്റിലിട്ടുകൊണ്ട് ഈ രക്തരക്ഷസ് നാടകം കാണാൻ വന്നു. അന്ന് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും നാടകത്തിന് ടിക്കറ്റ് കൊടുക്കില്ല. അപ്പോൾ അന്ന് ഇവർ വന്നപ്പോൾ ടിക്കറ്റ് കൊടുത്തില്ല. അവർ പോയി അച്ഛനെ പോയി കണ്ടു, എൻ്റെ അച്ഛനെ പോയി കണ്ടു. അച്ഛനും പറഞ്ഞു, വേണ്ട, അത് ഭയങ്കര സൗണ്ടും ഒത്തിരി പേടിക്കണമൊക്കെ അല്ലേ, വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഇവർ ഇപ്പം ഈ അമ്മ താമസിക്കുന്ന ചേട്ടൻ്റെ ഇവിടെ ബോംബെയിലാണ്. അപ്പോൾ അവിടുന്ന് ഇവനെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്, എനിക്ക് നിന്നെ അന്ന് വയറ്റിലിട്ടുകൊണ്ട് കാണാൻ പറ്റാത്ത നാടകമാണ്, അതുകൊണ്ട് നീ എന്തായാലും പോയി നാടകം കാണുന്നു. അപ്പം അങ്ങനെ ഓരോ അനുഭവം ഓരോരുത്തർ. പിന്നെ അവർ പറയും, എൻ്റെ അമ്മമ്മ വന്ന് നാടകം കണ്ടത്, അച്ഛൻ്റെ അച്ഛൻ വന്ന് നാടകം കണ്ടത്, മുത്തശ്ശി വന്ന് നാടകം കണ്ടത്, ഇങ്ങനെ അനുഭവങ്ങൾ. അത് വലിയൊരു രസകരമായ കാര്യം. കാരണം എന്നെ സംബന്ധിച്ചിട്ടൊരു മകൻ എന്ന നിലയ്ക്ക് അന്ന് അച്ഛനും അമ്മയും അതേപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ലെജൻസാണ് അല്ലേ. ജഗതി എൻ കെ ആചാര്യ, നമ്മുടെ ജഗതിച്ചൻ്റെ അച്ഛനായ ജഗതി എൻ കെ ആചാര്യ, അദ്ദേഹമാണ് നാടകം രചിച്ചിരിക്കുന്നത്. അല്ലെ, പാട്ടുകൾ എഴുതി പാപ്പനം കോടി ലക്ഷ്മണൻ, അതിൻ്റെ മനോഹരമായ മ്യൂസിക് നൽകിയത് വി ദക്ഷിണാമൂർത്തി സ്വാമി, അതേപോലെ അതിൻ്റെ BGM കൊടുത്തിട്ടുള്ള MG രാജശേട്ടൻ, അപ്പോൾ അങ്ങനെ തൃപ്പൂണിത്തുറ കുമാരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇതിൻ്റെ ടെക്നിക്സൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്. അപ്പം അങ്ങനെ വലിയൊരു ലെജൻസാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മലയാള നാടകത്തെ പറ്റിയും മലയാള നാടകത്തിൻ്റെ വളർച്ചയും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഈ കാലഘട്ടത്ത് ഒരിക്കൽ പോലും കലാനിലയത്തിനെ പറ്റിയോ കലാനിലയം കൃഷ്ണനായരെ പറ്റിയോ കലാനിലയത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയോ ഒരിക്കലും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യാറില്ല. പക്ഷെ അത് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, അതെന്താ അച്ഛനെ പറ്റിയോ കലാനിലയത്തെ പറ്റിയോ ഒന്നും ഒരു അക്ഷരം ഒരു സ്ഥലത്തും പറയാറില്ല. അതെന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരുന്നു. കാരണം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ട്

0: കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കലാനിലയത്തിനെ പറ്റിയോ കലാനിലയം കൃഷ്ണനായരെ പറ്റിയോ കലാനിലയത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയോ ഒരിക്കലും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യാറില്ല. പക്ഷെ അത് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, അതെന്താ അച്ഛനെ പറ്റിയോ അമ്മ കലാനിലയത്തെ പറ്റിയോ ഒന്നും ഒരു അക്ഷരം ഒരു സ്ഥലത്തും പറയാറില്ല. അതെന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരുന്നു. കാരണം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതം അതിന ഈ നാടകത്തിൽ ഇതിനപ്പുറത്ത് വലിയൊരു അത്ഭുതമൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ അച്ഛനും അമ്മയും അന്നത്തെ ആൾക്കാരും ചെയ്ത അവരുടെ ഒരു ഈ പ്രയത്നം ഇന്നത്തെ തലമുറയെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ നാടകം തുടങ്ങാനുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് എനിക്ക് ശക്തി തന്നത് ധൈര്യവും തന്നത് ജഗതി ചേട്ടനാണ് കേട്ടോ. ജഗതി ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ അമ്മ സമ്മതിക്കില്ലായിരുന്നു ഒരിക്കലും. എന്നുവെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്താണ് വീണ്ടും ഞാൻ തുടങ്ങുന്നത്. ആഗ്രഹം പണ്ടുതൊട്ട് ഉണ്ടെങ്കിൽ പോലും ഇത് അച്ഛൻ എവറസ്റ്റിൻ്റെ മുകളിലാണ് ഈ നാടകം കൊണ്ട് വച്ചിരിക്കുന്നത് അല്ലേ. അന്നത്തെ കാലത്ത് ഒരുപക്ഷേ അച്ഛനുള്ള കാലത്ത് സിനിമ പോലും കലാനിലയത്തിൻ്റെ അത്രയും ടെക്നിക്കലി ഹൈടെക് ആയിരുന്നില്ല. പക്ഷേ ഞാൻ അച്ഛൻ മരിച്ച ഞാൻ തുടങ്ങണ 2003 ആയി കഴിഞ്ഞപ്പോഴേക്കും സിനിമയൊക്കെ എത്രത്തോളം വലുതായി, ചാനലുകൾ വന്നു, സീരിയലുകൾ വന്നു. ആ കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ ഈ തുടങ്ങാമെന്ന് പറഞ്ഞത് വലിയൊരു സാഹസം തന്നെയായിരുന്നു. പക്ഷെ അതിന് ജഗതിച്ചേട്ടൻ അമ്മ സമ്മതിച്ചില്ല. അപ്പോൾ ജഗതിച്ചേട്ടൻ വന്ന അമ്മയോട് പറഞ്ഞ് സമ്മതിച്ച് ജഗതിച്ചേട്ടനും കൂടി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും കലാനിലയം എനിക്ക് തുടങ്ങാൻ പറ്റിയത്.
1: അന്ന് ഈ 2003 ഇത് വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം നാടകം തന്നെയായിരുന്നു
0: രക്തരക്ഷസ് തന്നെയായിരുന്നു.
1: അന്ന് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്നത് ഒന്ന് രക്തരക്ഷസ്, പിന്നെ കടമറ്റത്ത് കത്തനാർ, പിന്നെ അതുപോലെ
0: ഒരു 10-20 നാടകമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ ആദ്യം പറയുന്ന ഒരു 3 നാടകമുണ്ട്. ഫസ്റ്റ് പറയുന്ന ഒരു 3 കടം, ഒന്ന് രക്തരക്ഷസ്, രണ്ടാമത് കടമറ്റത്ത് കത്തനാർ, പിന്നെ കായംകുളം കൊച്ചുണ്ണി. ഈ 3 നാടകമാണ് ആദ്യം ഒരു കലാനിലയം എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആൾക്കാർ എപ്പോഴും പറയുന്നത്. കാരണം ഈ ഐതിഹ്യമാലയിലെ ചെറിയൊരു കഥയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. ഒട്ടും വലിയ സംഭവമൊന്നും ആയിരുന്നില്ല അത്. ആ 60 കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്നും പറഞ്ഞ് രംഗത്ത് അവതരിപ്പിച്ച അച്ഛനാണ്. അതിൻ്റെ വിജയ സാധ്യതയും അതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളൊക്കെ അച്ഛനന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ കലാനിലയമാണ്. അതിനുശേഷമാണ് എത്രയോ സിനിമകൾ വന്നു, എത്ര സീരിയലുകൾ വന്നു. ഇപ്പം ലാസ്റ്റ് പോലും നിവിൻ പോളിയെ വെച്ചുള്ള സിനിമ വന്നു അല്ലേ. അപ്പോൾ അത് അതിന് കാരണം കലാനിലയമാണ്, അതിൻ്റെ വിജയ സാധ്യത കണ്ടിട്ട് തന്നെയല്ലേ സത്യം പറഞ്ഞു. അതേപോലെ കടമറ്റത്ത് കത്തനായിരുന്നു പറഞ്ഞാൽ ചെറിയൊരു ഒരു കഥ മാത്രമാണ് അതിനകത്തുള്ളത്. അതും 1965 ആ നാടകം രംഗത്തെത്തിച്ചത് അല്ലേ. അതും ആ നാടകത്തിൻ്റെ ചുവട് പിടിച്ച് എത്ര സിനിമ വന്നു, സീരിയലുകൾ വന്നു. ദേ ഇപ്പോൾ വീണ്ടും സിനിമ ജയസൂര്യ വെച്ച് സിനിമ എടുക്കണം. അപ്പോൾ ഇതിനെല്ലാം കാരണം കലാനിലയം. കലാനിലയം ഇത് ഈ നാടകത്തിനെ പറ്റി ഇത്ര ദീർഘവീക്ഷണോടത്ത് ചെയ്ത അച്ഛൻ തന്നെയാണ്.
1: അച്ഛനെ ആ ഒരു രീതിയിൽ അച്ഛനായിട്ട് ഇപ്പോൾ താങ്കൾ മുതിർന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടോ?
0: ഒരിക്കലും ഇല്ല, അങ്ങനത്തെ ഒരാളല്ല അച്ഛൻ. ഞാൻ പറഞ്ഞില്ല, ഞാനും അച്ഛനും കൂടി അച്ഛനും ഞാനും കൂടി എത്ര എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് കണക്കെടുക്കാൻ പറ്റും. അത്ര നമുക്ക് ഇന്നത്തെ കാലത്തെ കാലഘട്ടം പോലെയല്ലല്ലോ. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചൊരു അത്ഭുതം. ഇപ്പം നമ്മുടെ കലാനിലയത്തിൻ്റെ നാടകം കാണുന്ന പോലൊരു അത്ഭുതമായിരുന്നു എൻ്റെ അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അച്ഛനൊന്നും അങ്ങനെ നമ്മളെ അങ്ങനെ അങ്ങ് അടുത്ത് വന്ന് കുഞ്ചിക്കാനോ പിടിക്കാനോ പറ്റില്ല സത്യം, വരാറില്ല സത്യം. അതിന് കളെ കിട്ടാറുമില്ല കേട്ടോ സത്യം പറഞ്ഞു. ഇടയ്ക്ക് അങ്ങനെ വരും. ഇടയ്ക്ക് ഇപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഫീല് വരും. നോക്കുമ്പോൾ അച്ഛനായിരിക്കും, ഇങ്ങനെ യാത്രയെ കഴിഞ്ഞ് വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും. അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ അച്ഛനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇതിനെപ്പറ്റി നാടകത്തിനെപ്പറ്റി ഞാൻ പറയും, ഇന്നുവരെ എന്നെപ്പറ്റി എനിക്ക് അച്ഛൻ നാടകത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എനിക്ക് സംവിധാനം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. നാടകത്തിൻ്റെ ടെക്നിക്സിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ റിഹേഴ്സിൽ നടക്കുമ്പോൾ അച്ഛൻ്റെ പിന്നിലിരുന്ന് കണ്ടുപഠിച്ചതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് കുഞ്ഞു കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തും ആർട്ട് വർക്ക് നടക്കുന്ന സ്ഥലത്തും മേക്കപ്പിൻ്റെ റൂമിലും ഇതോടെ തന്നെയായിരുന്നു ഞാൻ കളിച്ചും വളർന്നു ഇതിൻ്റെ കൂടെ തന്നെയാണ് നടന്നത്. അപ്പം അത് കണ്ട് ഒരു ശീലമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ട് പഠിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയാലും പഴയ നാടകത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും എനിക്ക് കാണാപ്പാടുമാണ്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷെ ഇപ്പം ഞാൻ മറ്റ് വേറൊരു തരത്തിലുള്ളൊരു നാടകമൊന്നും എന്നെക്കൊണ്ട് സംവിധാനം ചെയ്യാനോ എടുക്കാനും എനിക്കറിയില്ല. പക്ഷേ കലാനിലയത്തിൻ്റെ സ്റ്റേജിൽ ഒരു 100 പേരോ 150 പേരോ 200 പേരോ വെച്ചൊരു നാടകം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് വേറൊന്നും എനിക്കറിയില്ല.
1: ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മളതിൻ്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച തൃപ്പൂണിത്തുറ കുമാരൻ നായരെ കുറിച്ച്.
0: അതെ അതെ.
1: അപ്പോൾ പുതിയ 2003 വന്നപ്പോൾ ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആധുനിക കാലം വന്നു, സങ്കേതങ്ങൾ മാറി. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ പാർട്ടൊക്കെ ഇതിൽ നാടകത്തിലേക്ക് കൊണ്ടുവരാനും അതിന് ആരെങ്കിലും പ്രത്യേക സഹായം തേടിയിരുന്നോ, അതോ താങ്കൾ തന്നെ അത് ഡിസൈൻ ചെയ്യായിരുന്നു?
0: അല്ല, ഞാൻ പറയാം, അച്ഛൻ 1980 മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 2003 അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അന്ന് കുമാരൻ നായർ മാമൻ ഉണ്ടായിരുന്നു, അതുപോലെ സെറ്റൊക്കെ

0: ജഗന്നാഥൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയയും കൂടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു. മാറ്റങ്ങൾ വേണമല്ലോ, അച്ഛൻ നടത്തിയ അതേപോലെ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്ക് വലിയൊരു സഹായമായിട്ട് അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അതിനും മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു നമ്മുടേതായ ഐഡിയ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ വീണ്ടും 2003 അല്ല 2024 ഞാൻ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ഈ സമയത്ത് അന്ന് ആരുമില്ല. പക്ഷേ അന്ന് എല്ലാം മൊത്തം മാറ്റി, കാരണം പണ്ടത്തെക്കാളൊക്കെ എത്രത്തോളം മാറി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് വളരെയധികം മാറിയില്ലേ. ഇപ്പോൾ ഈ ഐഡിയാസെല്ലാം എൻ്റേതായ ഒരു ഇതിൽ കൂടെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിന് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് തന്നെ അച്ഛനുണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റിയത്. കാരണം അന്നത്തെ സെറ്റുകൾ മുഴുവൻ വരച്ച സെറ്റുകളായിരുന്നു. ഇപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് ഒരു 3D ടൈപ്പ് സെറ്റുകളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ പണ്ട് ഗാനരംഗങ്ങളൊക്കെ എന്താ പറയുക, നായകനും നായികയും നോക്കി നിന്ന് പാടുന്നതായിരുന്നു. 2003 വന്നപ്പോൾ തന്നെ ഞാൻ പല പല ലൊക്കേഷനിലാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനേക്കാളും വ്യത്യസ്തമാക്കിയിട്ടാണ് ഇപ്പം നാടകം, ഈ ഗാനരംഗങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അതിനകത്ത് ശശികലയിൽ, ഈ രക്തരക്ഷ നാടകത്തിൽ ശശികല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഡ്രീം സീൻ. അത് കഴിയുമ്പോൾ ആൾക്കാർ കൈയടിക്കും. അത് വലിയൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം. അതും ഈ കാലഘട്ടത്തിലല്ലേ, ഇത്രയും വലിയ സിനിമകളും ഇത്രയും വലിയ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിൻ്റെ ഒരു ഗാനരംഗം, സാധാരണ സിനിമയിൽ പാട്ട് പാടുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ, അപ്പോൾ അവരെ പിടിച്ചിരുത്തി അവരിൽ നിന്നൊരു കയ്യടി മേടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇപ്പം പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഐഡിയാസിലാണ് മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ രക്തരക്ഷസിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പണ്ട് ഈ രക്തരക്ഷസിൽ വളരെയധികം കോമഡി സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ കോമഡിയൊക്കെ എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കോമഡി സീൻസ് ഒക്കെ മാറ്റി. പിന്നെ രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്.
1: ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകനുമായ അനന്ത പത്മനാഭൻ തന്റെ നാടകജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇന്നത്തെ ആർട്ട് കഫേയിൽ കേട്ടത്. ഇതിന്റെ 2 ഭാഗം നാളെ കാലത്ത് 8:30 ആർട്ട് കഫേയിൽ തുടർന്ന് കേൾക്കാം. നിർവഹണ സഹായം ധന്യ CS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യ ഗാനം കേൾക്കാം. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനുവേണ്ടി പി. സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി. ദേവരാജന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം കേൾക്കാം. പാലാട്ട് കോമൻ എന്ന ചിത്രത്തിന് വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, പി സുശീല പാടിയ ഗാനം ചിത്രം കൈതപ്പൂ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: നീയോ ഞാനോ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ചിറയൻകീഴ് രാമകൃഷ്ണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. കനൽക്കട്ടകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പൊന്നാമ്പുരം കോട്ട എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: താര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. പാടിയത് പി ജയചന്ദ്രൻ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, പി മാധുരി പാടിയത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ചന്ദനച്ചോല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി മെറ്റ് ഹിസ് ചൈനീസ് കൗണ്ടർ പാർട്ട് ഇൻ ബീജിംഗ് വേർ ചൈന ഡിക്ലെയർ ദ യു എസ് ഇസ്രയേൽ വാർ ഓൺ ഇറാൻ ഇല്ലെജിറ്റിമേറ്റ് ആൻഡ് കോൾഡ് ഫോർ എ കോംപ്രിഹെൻസീവ് സീസ് ഫയർ. ഇറാൻ ഫോർ ഇറ്റ്സ് പാർട്ട് പബ്ലിക്ലി സ്റ്റേറ്റഡ് ഇറ്റ് ഈസ് സീക്കിംഗ് എ കോംപ്രിഹെൻസീവ് എഗ്രിമെന്റ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇറ്റ്സ് ക്ലിയറസ്റ്റ് ആർട്ടിക്കുലേഷൻ എറ്റ് ഓഫ് ഇറ്റ്സ് നെഗോഷിയേറ്റിംഗ് പൊസിഷൻ. ടെഹ്റാൻ ഈസ് കറന്റ്ലി ഇവാലുവേറ്റിംഗ് എ 14-point യു എസ് പ്രപ്പോസൽ വിത്ത് വാഷിംഗ്ടൺ എക്സ്പെക്ടിംഗ് ഇറാനിയൻ റെസ്പോൺസസ് ഓൺ സെവറൽ കീ പോയിന്റ്സ് വിത്തിൻ ദ നെക്സ്റ്റ് 48 hours. ദ മെമ്മറാൻഡം ഈസ് ബീങ് നെഗോഷിയേറ്റഡ് ബിറ്റ്വീൻ യു എസ് എൻവോയ് Steve Witkoff and Jared Kushner and several Iranian officials through mediators. Iran's Revolutionary Guard Corps indicated that the strait could reopen for transit once threats subside. Markets responded sharply to reports of a possible deal. This is Vinod Kumar for Akashwani News from Dubai.
1: The government has informed that domestic LPG distribution across the country is normal and no dry out has been reported at any LPG distributors. During the interministerial media briefing in New Delhi, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, informed that the government is making all efforts to ensure 100% supply of domestic LPG to the consumers for cooking and up to 70% to consumers of commercial cylinders. Director in the Ministry of Ports, Shipping and Waterways, Upesh Kumar Sharma, said all Indian seafarers continue to remain safe in the region with no incidents involving Indian flagged vessels reported in the past 48 hours. The dedicated special control room in the Ministry of External Affairs is also operational to respond to queries from Indian nationals and their families. The Central Bureau of Investigation, or CBI, has busted a network involved in trafficking Indian nationals to Southeast Asia for cybercrime-related activities under the guise of overseas jobs. Searches were conducted at 9 locations across multiple cities, including Mumbai, Delhi, Lucknow and places in Gonda and Saharanpur districts of Uttar Pradesh. The Securities and Exchange Board of India, SEBI, has formed a special task force called Cybersuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. India's young boxers have ensured 27 medals in the Asian Boxing Under 15 and Under 17 Championships in Tashkent, Uzbekistan. And now before we end the bulletin, the headlines once again. India and Vietnam agree to enhance trade, investment and technological partnership. Prime Minister Narendra Modi and visiting Vietnamese President Tho Lam announce several measures to keep shared heritage of the two countries alive. TVK Chief CEO Joseph Vijay stakes claim to form government in Tamil Nadu. Swearing in ceremony of a BJP government in West Bengal to be held on Saturday at Brigade Parade Ground in Kolkata. US and Iran reported to be close to an agreement to end conflict and relax movement through Strait of Hormuz. That is all in the news at 9. Good night.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: ഓർമ്മയുടെ അറകളിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തിരുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കുവച്ച ആകാശവാണിയുമായുള്ള അനുഭവങ്ങളാണ്. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഞാൻ ശേഷം പോകുന്നത് തൃശൂർ നിലയത്തിലേക്കാണ്. തൃശൂർ നിലയത്തിൽ പോകുമ്പോൾ ഒരു ഓൺലൈൻ മാഗസിൻ്റെ വാർഷിക പരിപാടി ഉദ്ഘാടന യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യുവ കുറ്റാന്വേഷൻ നോവലിസ്റ്റായി അറിയപ്പെടുന്ന ശ്രീപാർവതി പലരും ഓർക്കുന്നുണ്ടാവും. ഇവിടെ യുവവാണിയുടെ കാഷ്വൽ അനൗൺസറായിരുന്നു ആ സമയത്ത്. ഇപ്പം വലിയ നോവലിസ്റ്റാണ്. ശ്രീപാർവതിയുടെ കണിക്കൊന്ന എന്ന ഓൺലൈൻ മാഗസിൻ്റെ വാർഷികത്തിന് എന്നെയും രാധാലക്ഷ്മി പത്മരാജൻ എന്നെയും ആണ് ക്ഷണിച്ചിരുന്നത്. ഞാൻ തൃശൂർ നിലയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മകനെ, എന്റെയാണ് ആദ്യത്തെ ശബ്ദം തൃശൂർ നിലയത്തിലെ. 1965 തൃശൂർ നിലയത്തിൽ നിന്ന് ആദ്യം പ്രക്ഷേപണം ചെയ്യപ്പെട്ട ശബ്ദം രാധാലക്ഷ്മി പത്മരാജന്റേതായിരുന്നു. അപ്പോഴാണ് ചരിത്രത്തിലേക്ക് ഉള്ള ഒരു വലിയൊരു കവാടം തുറന്നു കിട്ടി. അപ്പം നമ്മൾ 58-ാം വർഷീയം തൃശൂർ നിലയത്തിന്റെ ആഘോഷിച്ചപ്പോൾ തൃശൂർ നിലയവുമായി

0: മായി ബന്ധപ്പെട്ട ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും അഭിമുഖങ്ങളെടുത്തു. ആദ്യത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എ സത്യഭാമ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ അവർ കണ്ടെത്തി, നമ്മൾ കണ്ടെത്തുകയായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലെ സംശയം പറഞ്ഞ സമയത്ത് അങ്ങനെ തൃശൂർ നിലയത്തിൻ്റെ കാർഷിക പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം മുഴുവനും ആദ്യകാല അനുഭവങ്ങൾ മുഴുവനും ആ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ രണ്ട് നിലയങ്ങളുടെ വിവരങ്ങൾ കിട്ടി. തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് താരതമ്യേന എഴുതപ്പെട്ട ചില രേഖകളുണ്ട്. കാര്യം കോഴിക്കോട് നിലയത്തുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കെ പത്മനാഭൻ നായരുടെയും ജി പി എസ് നായരുടെയും ഓർമ്മക്കുറിപ്പുകളുണ്ട്. പിന്നെ ജി ഭാഗവൻ പിള്ള, അദ്ദേഹം കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജി ഭാഗവൻ പിള്ളയുടെ ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. പത്രങ്ങളിലെ ധാരാളം റൈറ്റപ്പുകൾ തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാക്കി നിലയങ്ങളുടെ ചരിത്രവും പല കാലത്ത്, അതൊരു ഒന്നൊന്നര വർഷം ഈ പുസ്തക രചനയ്ക്ക് മാത്രമായിട്ട് നീക്കിവെച്ചു. അങ്ങനെയാണ് ശബ്ദരേഖ എന്ന പുസ്തകം, അത് നിലയങ്ങളുടെ ചരിത്രമാണ്. നിലയങ്ങളുടെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാള പ്രക്ഷേപണത്തിന് മോസ്കോ റേഡിയോ നിലയത്തിൻ്റെ, ശ്രീലങ്ക പ്രക്ഷേപണത്തിൻ്റെ ഒക്കെ ചരിത്രമുണ്ട്. ഗൾഫ് റേഡിയോയുടെ ചരിത്രമുണ്ട്. ഏറ്റവും അവസാനമുള്ള കമ്മ്യൂണിറ്റി റേഡിയോയുടെ ചരിത്രമുണ്ട്. അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 28 ചരിത്ര സൃഷ്ടാക്കളുടെ റേഡിയോ ജീവിതരേഖയാണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ശബ്ദ തരംഗം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം പോകുന്നത്. വെച്ച് അതൊരു തുടക്കം മാത്രമാണെന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. കാര്യം ഇത് ഇതിനെ പിന്തുടർന്ന് ഇതിലെ ആദ്യം പറഞ്ഞ പടങ്ങൾ കിട്ടാത്തവരുണ്ട്, രേഖകളും വിവരങ്ങളും ലഭ്യമാകാത്തവരുണ്ട്. അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് ഈ രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അത് പൂർണ്ണമാകേണ്ടതുണ്ട്. അതിന് വലിയ ഒരു 8 പതിറ്റാണ്ട് കേരളീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മാധ്യമത്തെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. റേഡിയോയെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച്, ഒരുപക്ഷെ ടെലിവിഷനെ കുറിച്ച് പോലും പുസ്തകങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങളാണ് ഇതിൽ നിന്ന് പഠനങ്ങൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ വരുമായിരുന്നു. ഇപ്പം റേഡിയോയെക്കുറിച്ചുള്ള ഫീച്ചറുകൾ ആൾക്കാരെക്കുറിച്ച് വന്നിട്ടുണ്ട്, റേഡിയോയെക്കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ ഫീച്ചറുകളൊന്നും വന്നിട്ടില്ല. ഇനി അത് മിക്കവാറും വരും, വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: എഐയുടെ ഈ കാലത്തും ഈ റേഡിയോയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ്?
0: നമ്മൾ റേഡിയോ കേൾക്കുന്ന എന്തിനാണ്? റേഡിയോ കേൾക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. റേഡിയോ കേൾക്കുന്നതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്, പിന്നെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വിവരങ്ങൾ അറിയാനായിട്ട് മാധ്യമ പ്രളയം ആണുള്ളത്. പക്ഷെ അതിനകത്തും വിശ്വാസ്യത എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട്. വിശ്വാസ്യതയിൽ റേഡിയോയെ വെല്ലാൻ അല്ലെങ്കിൽ റേഡിയോയ്ക്ക് പകരം നിൽക്കാൻ ഒരു മാധ്യമവും മാധ്യമ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ആകാശവാണിയുടെ വിശ്വാസ്യത അചഞ്ചലമായി നിലനിൽക്കുന്നുണ്ട്. നമ്മളൊരു വാർത്ത, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒന്നിൽ ദൂരദർശൻ അല്ലെങ്കിൽ ആകാശവാണി, ആകാശവാണിയിൽ കേൾക്കുന്ന വാർത്ത, കേൾക്കുന്ന കാര്യങ്ങൾ അതിനുമേൽ അപ്പീലില്ല. ആ വിശ്വാസ്യതയ്ക്ക് എവിടെയും കോട്ടം വന്നിട്ടില്ല. രണ്ടാമത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് എല്ലാ നിലയങ്ങളിലും എല്ലാ സ്വകാര്യ സംരംഭങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും ഒക്കെ പൊതുവായി അവർ ചെയ്യുന്ന ധർമ്മമാണ്. പക്ഷെ ഇപ്പോൾ റേഡിയോ നിലനിൽക്കുന്നത് അതൊരു സാന്ത്വന പ്രക്ഷേപണം എന്ന നിലയിലാണ്, ഒരു പേഴ്സണൽ എൻ്റർടൈനർ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. സോഷ്യൽ ലിസണിങ് കഴിഞ്ഞു. പണ്ടൊക്കെ റേഡിയോ ഇല്ലാത്ത സമയത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലത്തിരുന്ന് റേഡിയോ കേൾക്കുന്ന, റേഡിയോ വലിയ കോസ്റ്റ്ലിയാണ്. കാര്യം ഞാനത് റേഡിയോ ചരിത്രം എഴുതാൻ നേരത്ത് വളരെ രസകരമായ ഒരു കാര്യം, പഴയ പത്ര റിപ്പോർട്ടുകൾ, മലയാള മനോരമയുടെ ആർക്കൈവ്സൊക്കെ ഇതിന് വലിയ സഹായം നൽകിയിട്ടുണ്ട്. കാര്യം കേശവദേവിനെയും ജി ശങ്കരക്കുറുപ്പിനെയും സി ജെ തോമസിനെയൊക്കെ നിയമിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിട്ട് കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. അന്ന് തീരെ പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മിയെ കല്യാണം കഴിച്ചു. അമ്മ കൊടുത്ത പരാതിയിൽ കേശവദേവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. ആ പത്രവാർത്തകളൊക്കെ മനോരമയുടെ ആർക്കൈവ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. തിരിച്ച് അപ്പം അങ്ങനെ ആർക്കൈവ്സുകൾ നോക്കുമ്പോഴാണ് 1968 സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് റേഡിയോ വാങ്ങാൻ 850 രൂപ ഗവൺമെൻറ് വായ്പ കൊടുക്കുന്നു. അന്ന് 300 രൂപയൊക്കെയാണ് വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. പിന്നെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് കാലത്താണ് റേഡിയോ ലൈസൻസ് തന്നെ അവസാനിപ്പിക്കുന്നത്. ഞാനൊക്കെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലൈസൻസ് ഫീ അടച്ചിട്ടുണ്ട്, ഇങ്ങനെ സീല് വെച്ചിട്ട് തരും. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട് തിരിച്ചു. അപ്പം ഈ റേഡിയോയുടെ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള റേഡിയോ അന്ന് ആൾക്കാരിരുന്ന് വീട്ടിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾക്കാർ വന്നിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. അത് മാറിയിട്ട് ട്രാൻസിസ്റ്റർ വന്നതിന് കൂടിയാണ് ഒരു പേഴ്സണൽ എൻ്റർടൈൻ, എല്ലാവർക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ റേഡിയോ കേൾക്കാം. അപ്പം കമ്മ്യൂണിറ്റി ലിസണിങ് മാറി, വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ മുറികളിലേക്ക്, കോർണറുകളിലേക്ക് റേഡിയോ മാറ്റപ്പെട്ടു. വീട്ടിൽ തന്നെ ഒരു പൊതു ലിസണിങ് ഇല്ലാതായി, പേഴ്സണൽ ലിസണിങ് ആരംഭിച്ചു. ഇപ്പോൾ അത് ചെയ്യുന്നത് പാർശ്വവൽകൃതരായ പ്രത്യേക ജനവിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2020 ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉള്ള ഒരു ജനസമൂഹം കേരളത്തിലാവും. ഇപ്പം തന്നെ 20% മേൽ മുതിർന്ന പൗരന്മാരുണ്ട്. വീട്ടിലാരുമില്ല, ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ ഒന്നിൽ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവർ പ്രായമായ ദമ്പതിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് കമ്മ്യൂണിക്കേഷൻ പുറത്ത് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചില കുടിയേറിയവരായിരിക്കാം തിരിച്ച്. അപ്പം സാമൂഹ്യ ബന്ധങ്ങൾ കുറവായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് അവരെ സാന്ത്വനിപ്പിക്കാൻ, സാന്ത്വന പ്രക്ഷേപണമാണ് റേഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഇനി ശരിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അവരെ സാന്ത്വനിപ്പിക്കുക. ഫോണിൻ പ്രോഗ്രാം പോലെയുള്ള

0: പരിപാടികളുടെ പുതിയ മേഖല അതാണ്. സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരിങ്ങനെ പോകുന്ന ഒരു എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്ന ഒരു സമൂഹമല്ല ശരിയായിട്ടും. അതിങ്ങനെ ക്യാഷ്വലായിട്ട് അവരൊക്കെ വിളിച്ചില്ല ആഹാ ലോഹിയൊക്കെ പറയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ സീനിയർ സിറ്റിസണാണ്. അവർക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. ഈ ടോക്കിംഗ് റൂംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ചുമ്മാ പോയി ചായ കുടിച്ചിട്ട് പണ്ട് ഇന്ത്യൻ കോഫി ഹൗസുകളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടവരിക്കാം എന്നുള്ളതായിരുന്നു. അതേപോലെ റേഡിയോയിലെ ഫോണിൻ പ്രോഗ്രാമിൽ നിങ്ങൾ പ്രായമായ ആൾക്കാരോട് സംസാരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കാം. പാട്ട് നമ്മൾ എല്ലാത്തിലും കേൾപ്പിക്കുന്നുണ്ട്. സംസാരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, സംസാരിക്കാൻ ആരുമില്ല. നമ്മളിപ്പം പണ്ട് ഈ റിട്ടയർഡ് പട്ടാളക്കാരെ കുറിച്ചും ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും പറയും, റിട്ടയർ ചെയ്ത ഒരാൾ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഓടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഡിമെൻഷ്യയ്ക്കൊക്കെ എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതൊരു അത് പറ്റുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള പാടി. നിങ്ങൾ പോയിട്ട് നിങ്ങൾ പിന്നെ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ പത്രാധിപരായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സംസാരിക്കാവുന്ന നിങ്ങളുടെ നെയ്ബർഹുഡ് മീഡിയം എന്ന് പറയുന്ന അയൽവക്കത്തെ മാധ്യമം എല്ലാ കമ്മ്യൂണിറ്റിയിലും, അതിപ്പം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഓൾ ഓവർ ദ വേൾഡ് നെയ്ബർഹുഡ് മീഡിയം എന്ന് പറയുന്ന റേഡിയോ ആണ്. കാരണം ഇന്റിമസി, ഇന്റിമേറ്റ് മീഡിയം എന്ന് പറയുന്നത് ചുമ്മാതല്ല, നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. ഇന്റിമേറ്റ് മീഡിയം എല്ലാ ജനസമൂഹങ്ങളിലും റേഡിയോ ആണ്. ആകാശവാണിക്കുള്ള പോലെ തന്നെ വിശ്വാസ്യത ഇതേപോലെ ബാക്കി ജനസമൂഹങ്ങളിൽ റേഡിയോയ്ക്കുണ്ട്. അതും അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കില്ല അവിടെ വെച്ചാൽ കിട്ടും, ഇവിടെ വെച്ചാൽ കിട്ടും, എല്ലാം കിട്ടും, പിന്നെ റേഡിയോ എന്ന് കിട്ടുന്നത്. റേഡിയോ അവർ കവർ ചെയ്യാത്ത മേഖല ഇതാണ്. ഈ മേഖല കവർ ചെയ്യുക എന്നുള്ളതാണ് റേഡിയോയുടെ ഇനി വരുന്ന കാലത്തെ ഭാവി. അത് AI ഒന്നും ഇതിനകത്തൊന്നും ചെയ്യാതില്ല. AIക്ക് വികാരങ്ങളില്ല. AIക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷിക വികാരങ്ങളില്ല. സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് AIക്ക് അറിയില്ല. ഇതിന് ശേഷം അതിന് മുമ്പ് തന്നെ 2021 മുതൽ ക്ലബ് ഹൗസ് മീഡിയ റൂം എന്ന് പറഞ്ഞ ഓഡിയോയുടെ പുതിയ ഒരു മാധ്യമമായ ക്ലബ് ഹൗസിൽ നിരന്തരം പരമ്പരകൾ ചെയ്യുന്നുണ്ട്. ഇത് 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം മാധ്യമം സംബന്ധിയായ വിഷയങ്ങളായിരുന്നു തിരിച്ചുള്ള. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പര ഹായ് AI എന്നായിരുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പരമ്പരയായിരുന്നു തിരിച്ചു. ആ പരമ്പരയിൽ ഇപ്പം ഞാനും നിങ്ങളും അപ്പുറത്തിരിക്കുന്നു. അപ്പം നമ്മുടെ ബഷീറിൻ്റെ മതിലുകൾ സിനിമയുണ്ടല്ലോ, മതിലുകൾ സിനിമയിലെ മമ്മൂട്ടി, മമ്മൂട്ടി എന്ന് പറയുന്ന ബഷീറാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കക്ഷിയാണ് KPSC ലളിത. ഒരു മതിലിന് അപ്പുറത്ത് പ്രത്യേകം സംസാരിക്കുന്നു. അതിൽ ഒരാൾ AI ശബ്ദമാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും കാലത്ത് അത് AI അല്ല എന്ന് മറ്റേയാൾ തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ AIക്ക് വികാരം ഉണ്ടാകത്തുള്ളൂ. അന്ന് മാത്രമേ AI പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങൾ എന്ത് ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു ടെക്നോളജി അനുസരിച്ചും AIയുടെ ഒരു സ്റ്റേജിലും അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സംസാരിക്കുന്ന AI ആണെന്ന് ബോധ്യപ്പെടും. സ്ക്രീൻ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ഒരാൾ അതാണ്. അത് അതിന് ഒരു തീരെ തന്നെ അതിനകത്ത് 50s അവതരിപ്പിച്ചിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ ആ വികാരം കൊടുക്കാൻ ഒരു സംഭവത്തിന് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പ്രക്ഷേപണത്തിൽ ഇപ്പം നമ്മളൊരു സേഫ് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ PRD അല്ലെങ്കിൽ സെൻട്രൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ PAB അത് സൈഡിലിടും. നിങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ച എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ ഈ കേരളത്തെ സംബന്ധിച്ച വിവരം മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ AI വായിച്ചു തരും. ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? AIയുടെ ശബ്ദത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റും. പക്ഷേ നമുക്ക് ഇന്റിമസിയാണ് വേണ്ടത്.
1: ഇനിയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പം ഏതായാലും ഒരുപാട് മേഖലകളിൽ അറിവുകൾ ശ്രോതാക്കളിൽ എത്തിച്ചതിനും നമ്മുടെ കോഴിക്കോട് ആകാശവാണിയിൽ അന്നത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിയതിനും ഒക്കെ വളരെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നതിൽ
0: വളരെ സന്തോഷം.
1: നമസ്കാരം.
2: പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുത്ത പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
3: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര, ഓർമ്മയുടെ അറകൾ.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
5: ഒരു ഗാനം കേൾക്കാം. ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. 13-ാം ഭാഗം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

തമിഴിലെ ഒരേ വാനം ഒരേ ഭൂമിയുടെ മലയാളത്തിലെ പുനർനിർമ്മിതിയാണ് വടക്കേ അമേരിക്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായ ഏഴാം കടലിനക്കരെ. 1979 ഓഗസ്റ്റ് 31 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച MSV യുടെ ഗാനങ്ങളെല്ലാം ദൃശ്യഭംഗിക്കൊപ്പം നവ്യ ശ്രവ്യാനുഭൂതിയും പ്രേക്ഷകർക്കു നൽകി.

0: ചെറിയൻ കീഴ് രാമകൃഷ്ണൻ നായർ ഗാനങ്ങൾ രചിച്ച ഇനിയും കാണാം.
1: ആലും കൊമ്പത്താടും കൊമ്പത്തന്നാറ കണ്ണൻ, കൂട്ടിനു താഴെ കൂട്ടിലിരിക്കും കൂട്ടാടി കൊട്ടൻ.
0: ഇന്ദ്രധനുസ്,
2: പകൽ കിളി ഒരുക്കിയ പവിഴമുത്തേ, മഞ്ഞിലലിയാത്ത മകര സന്ധ്യേ.
0: എന്നീ ചിത്രങ്ങളിലും MSV യുടെ സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
3: 21 തമിഴ് പടങ്ങൾ MS വിശ്വനാഥന്റെ ഗാനങ്ങളുമായി 1980 പുറത്തുവന്നു.

തമിഴിലെ മികച്ച തിരക്കഥയ്ക്കും ചിത്രത്തിനുമുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ് കെ ബാലചന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 26 പുറത്തിറങ്ങിയ തണ്ണീർ തണ്ണീർ.

അതുല്യനടൻ ജയൻ അവസാനമായി അഭിനയിച്ച് February 13 പുറത്തിറങ്ങിയ കോളിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച ഗാനങ്ങൾക്ക് ആ വർഷം MSV ഈണം നൽകി.

MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം C കൃഷ്ണകുമാർ, P നിഷ.

0: നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
1: അടുത്തതായി ഒരു ലളിതഗാനം കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റും സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി 3 മാസത്തിനുള്ളിൽ ആപ്പ് ഡൌൺലോഡ് ചെയ്തത് 2.1 കോടിയിലധികം ജനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. തൃശൂർ ചെറുതുരുത്തിയിൽ 7 വയസ്സുകാരിയുടെ മരണം പേ വിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ സമാപിക്കുന്നു.

രഞ്ജിനി. എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊട്ടിയൂരിൽ നിന്നും മനുപ്രസാദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം കേൾക്കാം. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലേത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, ചിത്ര പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മലപ്പുറത്ത് നിന്നും ഗായത്രി, സാരംഗ്, ഓൾഗ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: അടുത്ത ഗാനം കേൾക്കാം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി സുഷിൻ ശ്യാമും സിത്താരയും പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടി അരിക്കുളത്ത് നിന്നും സന്ധ്യ.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. തലശ്ശേരിയിൽ നിന്നും ഷബീബ് ആവശ്യപ്പെട്ട ഗാനം, അമ്പിളി എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. തലയാട് നിന്നും ബിജു ആവശ്യപ്പെട്ട ഗാനം, സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടിയ സമ്പിളി പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് MB ശ്രീനിവാസിന്റെ സംഗീതം. ചിത്ര പാടിയത് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും ദേവപ്രിയ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കടലുണ്ടിയിൽ നിന്നും അനന്തു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ മാത്യു പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മലപ്പുറത്ത് നിന്നും ആൻമരിയ, മിഥുൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ജൂലൈ 4 എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: AR എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനം കേൾക്കാം. മനു മജിത്തിന്റെ വരികൾക്ക് ദിബു നൈനാൻ തോമസിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാംഗ്ലൂരിൽ നിന്നും ശിവശങ്കർ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: നായർ സാഹ് എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മുത്തമ്പലത്ത് നിന്നും ശശിധരൻ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. MG ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ദേവാസുരം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പയ്യോളിയിൽ നിന്നും അശ്വതി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗുരുവായൂരിൽ നിന്നും അഖില ആവശ്യപ്പെട്ട ഗാനം, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും നേഹ നായരും പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതം.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:12. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ.

मैंने शायद तुम्हें पहले भी कहीं देखा है।